ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28. മലയാള വർഷം 1201, മിഥുനം 4. 2026 ജൂൺ 18, വ്യാഴാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 53 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശ്രീ മനോജ് വർമ്മ.
1: നിങ്ങൾക്ക് ജലമാകാൻ കഴിയുമോ? ജലം ഏതു പാത്രത്തിൽ ഇരിക്കുന്നുവോ ആ പാത്രത്തിൻ്റെ രൂപമാകുന്നു. ഏതു കുഴലിലൂടെ വരുന്നുവോ ആ കുഴലിൻ്റെ രൂപമാർജിക്കുന്നു. ഇതേ ജലം തന്നെ തണുത്തുറഞ്ഞ ഐസായാലോ ഇപ്പറഞ്ഞ പാത്രങ്ങളിൽ വയ്ക്കാനാവുന്നില്ല. കുഴലിലൂടെ കടന്നു പോകാനും ആകുന്നില്ല. ഇവിടെ അവസ്ഥയിൽ വന്ന മാറ്റമാണ്. തനത് വസ്തുവിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഖരമായി ഇരിക്കുന്ന ഐസ് ഉരുകുമ്പോഴാണ് എവിടെയും ചേർന്നൊഴുകാൻ കഴിയുന്ന ജലമായി മാറുന്നത്. ഇത് പ്രകൃതി പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. ഒത്തുചേരൽ, ഇണങ്ങിച്ചേരൽ അഥവാ അഡാപ്റ്റബിലിറ്റി എന്ന പാഠം. നമ്മുടെ മനസ്സിലെ അഹന്ത, ഈഗോ, ഈ ഐസ് പോലെയാണ്. അത് ഖരമായിരുന്നാൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരുമായും ഇണങ്ങിച്ചേരാൻ കഴിയില്ല.

0: ഘനീഭവിച്ച് നിൽക്കുമ്പോൾ പല പാത്രങ്ങളിലും അതിന് ആ പാത്രത്തിൻ്റെ അഥവാ സാഹചര്യത്തിൻ്റെ ആകൃതിയുമായി ചേരാൻ കഴിയാതെ വരുന്നു. ഈ അഹന്ത ഉരുക്കിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴുകാൻ കഴിയുന്നു. എവിടെയാണോ എത്തിപ്പെടുന്നത് ആ സാഹചര്യത്തിന് അനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു. ഇതാണ് അഡാപ്റ്റബിലിറ്റി എന്ന പാഠം. നദി ഒഴുകുന്നത് നോക്കിയിട്ടുണ്ടോ? മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാതൊരു സംശയവും ഇല്ലാതെയാണ് ഒഴുകുക. പാറകളും ചെറിയ കുന്നുകളുമെല്ലാം അത് കവിഞ്ഞൊഴുകി കീഴടക്കുന്നു. എന്നാൽ വലിയൊരു മലയുടെ മുമ്പിൽ എത്തിയാലോ? യാതൊരു പരാതിയുമില്ലാതെ ഇരുഭാഗങ്ങളിലേക്കും തിരിഞ്ഞൊഴുകി നീങ്ങുന്നു. യാത്ര തടസ്സപ്പെടുന്നില്ല, ലക്ഷ്യം എത്താതിരിക്കുന്നുമില്ല. നമുക്കും ഇതുപോലെയാകാം. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ വലിയ വിഘ്നങ്ങൾ വന്നാലോ പകച്ചു നിന്ന് മൂഢരാകാതിരിക്കുക. ഇങ്ങനെയൊരു അവസ്ഥ അനുഭവിച്ചു തന്നെ തീർക്കണം എന്ന ബോധത്തോടെ അതിൻ്റെ വശങ്ങളിലൂടെ ഒഴുകി വീണ്ടും പഴയ പോലെ പരന്നൊഴുകുക. ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു തന്നെ തീർത്തേ പറ്റൂ. ഇനി ജലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അസംഗത വികാസം എന്ന സവിശേഷതയാണത്. ജലം തണുത്തുറയുമ്പോൾ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ഘട്ടത്തിൽ അസംഗതമായി വികസിക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം സാന്ദ്രതയിൽ കുറവ് വരുന്നു. ഈ അസാധാരണ പ്രതിഭാസം മൂലം പ്രകൃതിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ജലാശയങ്ങൾ മരവിച്ചു പോകാതെ ഇരിക്കുകയും തദ്വാര ജീവജാലങ്ങളുടെ നിലനിൽപ്പും നടക്കുന്നു. നോക്കൂ, തണുത്തുറയുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം വികസിച്ച് ആ സാഹചര്യത്തെ മാറ്റിമറിക്കുകയും തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് ആലംബമാകാൻ കഴിയുകയും ചെയ്യുക എന്ന ഒരു പാഠം ജലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ ഒരു വിപതി ധൈര്യം ആർജിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ ജലം നമ്മോട് പറയുന്നു. അതാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ജലമാകാൻ കഴിയുമോ? എങ്കിൽ ജീവിതം വെള്ളം പോലെ ലളിതമാകുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ശ്രീ മനോജ് വർമ്മ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

ും 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി. തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖഡം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റേഗൽ ജില്ല സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കുമ്മാട്ടി കളിപ്പാട്ട് എൻ ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ ഡോക്ടർ സി കെ സനിയ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനസലാപം, ലൈവ് ഫോണൌട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 49. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, കെ ജി ജയൻ പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖഡം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക്

0: സീതാനാരായണൻ പാടിയ ഭജൻസ് ആണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
6: പ്രായോജകർ
7: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 30 വരെ വൈകിട്ട് 6:00-12:00 ഇടയ്ക്ക് ചിലയിടങ്ങളിൽ ഗ്രിഡ് ഓഫ് ചെയ്ത് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കും. ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP പി വിജയൻ ചുമതലയേറ്റു. എച്ച് വെങ്കടേഷിന് പകരമാണ് നിയമനം. ഇന്റലിജൻസ് മേധാവിയായി ദിനേന്ദ്ര കശ്യപും IG ആർ നിശാന്തിനിയും ചുമതലയേറ്റു. ഹോട്ടലുകളിലും ബേക്കറികളിലും മധുര പലഹാരങ്ങളും ഭക്ഷ്യവസ്തുക്കളും സ്റ്റേപ്പിൾ പിൻ, മെറ്റൽ ക്ലിപ്പ് എന്നിവ ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്നത് വിലക്കി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവ അബദ്ധത്തിൽ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്താതിരിക്കാനാണ് വിലക്ക്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാനായി ഡോക്ടർ സൈബൽ ചതോപാധ്യായയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. കൊൽക്കത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസറാണ് അദ്ദേഹം. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരുമെന്ന് UK സർക്കാർ അറിയിച്ചു. ബ്രെക്സിറ്റിന് ശേഷം UK ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഇത്. അഫ്ഗാനിസ്ഥാനെതിരായ 2 ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 170 റൺസിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 49.5 ഓവറിൽ 402 റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 44.3 ഓവറിൽ 232 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ജയത്തോടെ ഒരു മത്സരം ശേഷിക്കെ 3 പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കി. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ നെതർലൻഡ്സിനെ 95 റൺസിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 നഷ്ടത്തിൽ 209 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സ് 17.3 ഓവറിൽ 114 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
6: പ്രായോജകർ
7: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
7: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
10: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
11: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
10: ഫോൺ 9387168444.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
11: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: പ്രത്യേക അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന IT മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ഉം 15-ഉം വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ NEET, JEE, KEE

0: ഇം മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ്, മത്സര പരീക്ഷകൾ, ഡിജിലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ, എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന IT മിഷന്റെ 0471-233-5523 അല്ലെങ്കിൽ 252-54-42 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം. 0471-233-5523 അല്ലെങ്കിൽ 252-54-42. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ, ഇന്നത്തെ ചോദ്യം: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്?

അറിയിപ്പ്: മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണം. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. കൊതുകിന്റെ ഉറവിട നശീകരണമാണ് പ്രധാനം. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരുത്തരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റ് വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിവയുള്ള ഇവിടങ്ങളിൽ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിന്റെ വൻ പൈപ്പുകൾ വലക കൊണ്ട് കെട്ടിവയ്ക്കുക. ടാങ്കിന്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുകുകടിയിൽ ഏൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യങ്ങൾ, ഓടകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ കയ്യുറ, കാലുറവ എന്നിവ ധരിക്കാതെ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. മേൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. പേശി വേദനയോടുകൂടിയ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാത്ത പനിയാണെങ്കിൽ എലിപ്പനിയാണെന്ന് സംശയിക്കാം. സ്വയം ചികിത്സിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. മലിനജലവുമായോ മറ്റ് മാലിന്യം നിറഞ്ഞ സാഹചര്യങ്ങളിലോ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ്. ഇപ്രകാരം പറയുന്നത് ഡോക്ടർക്ക് എലിപ്പനി സംശയിക്കാൻ സാധിച്ച് ചികിത്സ തുടങ്ങി രോഗം ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് എലിപ്പനി. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിച്ചേക്കാം. മഴക്കാലത്ത് വയറിളക്കം പോലുള്ള ജലജന്യ രോഗങ്ങളെയും കരുതിയിരിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, OR എന്നിവ ഉപയോഗിച്ച് ആരംഭത്തിൽ തന്നെ പാനീയ ചികിത്സ തുടങ്ങുന്നത് വഴി രോഗം ഗുരുതരമാകാതെ തടയാം. വയറിളക്ക രോഗമുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന ശൌചാലയം ശരിയായ രീതിയിൽ അണുനശീകരണം നടത്താതെ രോഗമില്ലാത്തവർ ഉപയോഗിക്കുന്നത് രോഗപകർച്ച വേഗത്തിലാക്കും. കുടിവെള്ള സ്രോതസ്സുകൾ യഥാസമയം

0: വിമുക്തമാക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിൻ്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര

0: നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ്സ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. പി എം ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ

മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. സി എം ആറിൽ എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ ടി വീണയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-ഓടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: पीडिता हसन्ति। अस्यां सूच्यां सुडान, दक्षिण सुडान, यमन, फिलिस्तीन, नाइजीरिया, सोमालिया चेत्यादयः देशाः अत्यधिक संकटग्रस्ताः सन्ति। प्रतिवेदने चिंता प्रदर्शिता यत् विंशति द्वाविंशति तः परं मानवीय सहायतायै प्राप्यमाणं धनं 60% न्यूनं जातम्। WFF संस्थायाः कार्यवाहक निदेशकः कार्ल स्काउ महोदयः अवोचत् यत् यदि शीघ्रं किमपि कार्यान्वयनं न क्रियते तर्हि कोटिशः जनाः दुर्भिक्षस्य गर्ते पतिष्यन्ति। हॉकी क्रीडायां नीदरलैंड देशस्य राइडरहेम नगरे प्रचल्यमाणायाः FIH प्रो लीग स्पर्धा मालिकायाः द्वन्द्वे भारतीय पुरुष हॉकी दलेन जर्मनी दलं 3-1 इत्यंकांतरालेन पराजितम्। इति वार्ताः।
1: आकाशवाणी त्रिशूर समयं 7 मणि।
2: പുലരിപ്പൂക്കൾ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: ഫോൺ 9048255333.
6: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
7: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
1: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് ചെയ്തത് വില 1 ന് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281-200673. ആവർത്തിക്കാം, 8281-200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റെന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. ഫോൺ നമ്പർ 0494-26-86-214. ആവർത്തിക്കാം, 0494-26-86-214. വെബ്സൈറ്റ് admissions.kau.in. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ാം തീയതി ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റ് വഴി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0487-243-8566. നമ്പർ ആവർത്തിക്കാം, 0487-243-8566. വെബ്സൈറ്റ് CELKAU.IN. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ, അതായത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്ത് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 8547-07073. മറ്റൊരു

0: നമ്പർ 04 87 2 3 7 0 7 7 3.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ. ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: പുലരിപ്പൂക്കളിൽ ഇനി
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാന സ്മൃതി. പ്രായോജകർ
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
7: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
8: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
1: തയ്യാറാക്കിയത് YS പൗർണമി.
9: എല്ലാ വർഷവും ജൂണിലെ 3-ാമത്തെ ഞായറാഴ്ച ലോക പിതൃദിനമായി ആഘോഷിക്കാറുണ്ട്. ജീവിതത്തിലെ താങ്ങും തണലും കരുത്തുമായി മാറിയ അച്ഛനെ ഓർക്കാൻ ഒരു ദിനം. അച്ഛന്റെ കരുതലിനും നിശബ്ദ ത്യാഗങ്ങൾക്കും നന്ദിയോതാൻ ഒരു ദിനം. നന്മയുടെ ജീവിതം മെനയുവാൻ ആ ശിക്ഷണം സഹായിച്ചു എന്ന് കാലം തെളിയിക്കവേ കൃത്യമായ ചുവടുകൾക്ക് ബലവും ലക്ഷ്യത്തിന് കൃത്യതയുമായി ഒപ്പം സഞ്ചരിച്ച പിതാവ്. സ്നേഹത്തിന്റെ ഗന്ധവും സാമീപ്യവുമായെത്തിയ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും നിറഞ്ഞു നിൽപ്പുണ്ട്. ഇന്ന് അത്തരമൊരു ഗാനമാവട്ടെ. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനുവേണ്ടി ബിജു നാരായണൻ ആലപിച്ച ഗാനം, രചിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം പകർന്നത് വിദ്യാസാഗർ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ കർണാടക സംഗീത വിദ്വാൻമാരിൽ ഏറെ പ്രശസ്തനായ വളേറ്റി വെങ്കടേശ്വരുലു എന്ന സംഗീത ഗുരുവിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. 1928 ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി എന്ന സ്ഥലത്ത് ഒരു സംഗീത കുടുംബത്തിലാണ് വളേറ്റി ജനിച്ചത്. അദ്ദേഹം സംഗീതം അഭ്യസിച്ചത് ആദ്യം വെങ്കടറാവു പന്തലുവിൽ നിന്നും പിന്നീട് ഡോക്ടർ ശ്രീപാദ പിനാകപാണിയിൽ നിന്നും ആണ്. വിജയവാഡ ആകാശവാണി നിലയത്തിൽ പ്രൊഡ്യൂസറായി സേവനമനുഷ്ഠിച്ച വളേറ്റി വെങ്കടേശ്വരുലു കർണാടക സംഗീത ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകി. തൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിലൂടെ വ്യതിരിക്തമായ രാഗാലാപന ശൈലിയിലൂടെ അദ്ദേഹം കർണാടക സംഗീത ശ്രോതാക്കളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി.

കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വളൈറ്റി വെങ്കടേശ്വരലു എന്ന സംഗീത പ്രതിഭ 1989 അന്തരിച്ചെങ്കിലും അദ്ദേഹം സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകളും വ്യക്തിത്വമുള്ള ആലാപന ശൈലിയും ഇന്നും ജനഹൃദയങ്ങളിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. സംഗീതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത അധ്യായങ്ങളിൽ കണ്ടുമുട്ടാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം. സംഗീതാസ്വാദന പരമ്പര. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
3: മൃദുല ഫർണിച്ചർ വേൾഡ്.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
4: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
9: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110087.
10: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
11: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
13: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: കേരള കാർഷിക തൊഴിൽ ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇന്ന് അടാട്ട് പഞ്ചായത്ത്, ഈ മാസം 20-ാം തീയതി പാഞ്ഞാൽ, 23-ാം തീയതി തോളൂർ, 27-ാം തീയതി പൂമംഗലം. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഗേൾസ് സ്കൂളിന്റെ സൈഡിലുള്ള കലുങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ നാളെ മുതൽ വടക്കാഞ്ചേരി മുതൽ കുമ്പളങ്ങാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നും കുമ്പളങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഓട്ടുപാറ കാഞ്ഞിരക്കോട് വഴി തിരിഞ്ഞുപോകേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൌകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 20-ാം തീയതി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 04872438551. മറ്റൊരു നമ്പർ 94

0: 4 9 5 0 3 7 6 0 3, മറ്റൊരു നമ്പർ 8 9 2 1 1 9 7 6 4 3. അസാപ് കേരളയുടെ പാലക്കാട് ചാത്തന്നൂർ കേന്ദ്രത്തിൽ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. NSDC, സെക്ടർ സ്കിൽ കൌൺസിൽ, അസാപ് കേരള എന്നിവയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കോഴ്സ് നടത്തുന്നത്. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 20 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 9 4 9 5 9 9 7 2 1. ആവർത്തിക്കാം, 9 4 9 5 9 9 7 2 1.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി

0: മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യുഎൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ

0: യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് 24 ജന്മദിനം ആഘോഷിക്കുന്ന അർച്ചനദാസിന് എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്നും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ലിയാനാഥിന് ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. പാലക്കാട് വടവന്നൂരിൽ നിന്നും അച്ഛൻ മനു, അമ്മ ജിനിമോൾ, അച്ഛമ്മ സുഭദ്ര, അച്ചാച്ചന്മാർ സോനു, ഷിനു എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രേയസിന് എല്ലാ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും അച്ഛൻ വിദ്യാധരൻ, അമ്മ ഗീത എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ആശംസകളോടെ ഗാനമിത. ആശ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്. രചന വിനായക് ശശികുമാർ. സംഗീതം ജോൺ പോൾ ജോർജ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
6: ആകാശവാണി തൃശൂർ. സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, ചീഫ് റിപ്പോർട്ടർ കേരള കൗമുദി. നൂറ് ശതമാനം എഥനോൾ നേരിട്ട് ഇന്ധനമായി മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുന്നു. ഇന്ധനമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാവും ഇത് തുടക്കമിടുക. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് വാഹന നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് ചട്ടങ്ങളിൽ ഒപ്പുവച്ചതിനു ശേഷം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വർഷം ഏതാണ്ട് 22 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം പെട്രോൾ ഡീസൽ മുതലായ ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ചെലവാക്കുന്നത്. പൂർണമായും എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉള്ള അവസ്ഥയിലേക്ക് രാജ്യം മാറുമ്പോൾ ഇത്രയും വിദേശ നാണ്യം ലാഭിക്കുന്നതിനു പുറമെ ഇന്ധനമേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുകയും ചെയ്യും. എഥനോൾ ഇന്ധനത്തിന്റെ ഉയർന്ന നികുതിയും കേന്ദ്രം ഒഴിവാക്കിയതിനാൽ പമ്പുകളിൽ സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം. സാധാരണ ശരാശരി വരുമാനക്കാർ പോലും കാറിലും ബൈക്കിലും മറ്റും പെട്രോൾ അടിക്കുന്നതിനായി ഇപ്പോൾ പ്രതിമാസം ആയിരങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു. എഥനോളിലേക്ക് മാറുന്നതോടെ ഈ ഇന്ധന ചെലവിൽ ഏതാണ്ട് പകുതിയോളം ലാഭിക്കാൻ കഴിയുന്നതായിരിക്കും. ശമ്പളം വർദ്ധിക്കാതെ തന്നെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്താൻ ഇത് ഇടയാക്കും. അടുത്തിടെ കേന്ദ്രം 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നിലവിൽ 1 ലക്ഷം കോടിയിലധികം ലാഭം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കരിമ്പ് കർഷകർക്കും മറ്റും ഏകദേശം 80,000 കോടിയുടെ അധിക വരുമാനമുണ്ടാക്കാനും കഴിഞ്ഞതായി കേന്ദ്ര ഗതാഗത മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഈ 85 ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യ വാഹനം മാരുതി സുസുക്കി കമ്പനി പുറത്തിറക്കുകയും ചെയ്തു. വാഗണാറിന്റെ പരിഷ്കരിച്ച ഈ മോഡലിൽ ഒരേപോലെ പെട്രോളും ഈ 85 ഉപയോഗിക്കാൻ കഴിയും. ഹീറോയുടെ 2 ബൈക്കുകളും 85% എഥനോളിൽ ഓടിക്കാനാവുന്നവ വിപണിയിലേക്ക് വരുന്നു. എഥനോളിന്റെ അളവ് കൂടുന്നത് പരിസ്ഥിതി മലിനീകരണം വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ ഇടയാക്കും. കേരളം പോലെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് വാഹനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. എഥനോൾ ഉപയോഗം ഇവിടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വളരെയധികം സഹായകമാകും. ഇലക്ട്രിക് എഥനോൾ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതോടെ പുതിയ ഒരു ഇന്ധനയുഗത്തിലേക്ക് വഴി തുറക്കും. പല രീതിയിലുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾ സർക്കാരുകൾ പിരിക്കുന്നുണ്ട്. ഈ നികുതിയുടെ ഒരംശം ക്ഷേമപ്രവർത്തനങ്ങളായി ജനങ്ങളിലേക്ക് തിരിച്ചു നൽകേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും സർക്കാരിനുമുണ്ട്. നികുതി പണത്തിന്റെ സിംഹഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി ചെലവഴിക്കും. നികുതി പണം ഉപയോഗിച്ച് പൊതുഗതാഗതവും ആശുപത്രി സംവിധാനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനയെയും മറ്റും സർക്കാർ ഒരുക്കുന്നുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ ആര് അധികാരത്തിൽ വന്നാലും വ്യക്തിപരമായി നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒരു പൗരനും തൃപ്തനാകില്ല. വോട്ടു ചെയ്യുന്നവർക്ക് 50 വർഷം കഴിഞ്ഞ് രാജ്യം വികസിക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞാൽ ആരും ഇക്കാലത്ത് ഉൾക്കൊള്ളാനും തയ്യാറാവില്ല. ഇന്നത്തെ ജീവിത ചെലവുകൾ പരമാവധി ചുരുക്കി നാളേക്ക് കരുതി വയ്ക്കുന്ന ശീലം പഴയ തലമുറയുടേതായിരുന്നു. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ന് തനിക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ നേരിട്ട് ലഭിക്കുന്നു എന്നതിന് മാത്രമാണ് പുതിയ തലമുറ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനോപകാരപ്രദമായ സൗജന്യങ്ങൾ ഒരിക്കൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആർക്കും അത് പിൻവലിക്കാനാവില്ല. തമിഴ്നാട്, കർണാടക, പഞ്ചാബ് ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ നിലവിൽ വനിതകൾക്ക് സർക്കാർ ബസ്സിൽ ടിക്കറ്റിന് പണം നൽകേണ്ടതില്ല. ഈ ലിസ്റ്റിൽ കേരളവും സ്ഥാനം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. ഓർഡിനറി ബസ്സുകളിൽ നൽകിയിരിക്കുന്ന ഈ സൗജന്യം ക്രമേണ മറ്റ് സർവീസുകളിലേക്കും വ്യാപിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 മാസത്തോളം നീണ്ട ഇറാൻ US ഇസ്രയേൽ യുദ്ധത്തിന് വിരാമമാകുന്നത് ലോകത്തിനാകമാനം സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. യുദ്ധവിരാമ കരാർ സംബന്ധിച്ച അന്തിമ ധാരണകൾ ഇനിയും പുറത്തുവന്നിട്ടില്ല എങ്കിലും സമാധാന കരാർ ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും നാളെ ഒപ്പുവെക്കുമെന്ന് ഇറാന്റെയും അമേരിക്കയുടെയും ഉന്നത നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ കരാറിന് മുന്നോടിയായി ധാരണാപത്രം ഓൺലൈനായി ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും ചെയ്തു. യുദ്ധവിരാമത്തിന്റെ വ്യവസ്ഥ പ്രകാരം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക്

0: തുറക്കും. പകരം ഇറാനെതിരെയുള്ള നാവിക ഉപരോധം US അവസാനിപ്പിക്കും. യുദ്ധം തുടങ്ങിയപ്പോൾ ഉള്ള രണ്ട് കടുത്ത നിലപാടുകളിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ തയ്യാറായതാണ് പ്രധാനമായും യുദ്ധവിരാമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എവിടെ യുദ്ധമുണ്ടായാലും ലോകത്താകമാനം അതിന്റെ പ്രതിഫലനമുണ്ടാകും. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളില്ലാത്ത കാലം ലോക ജനത ഒരുപോലെ ആഗ്രഹിക്കുന്നു. പോലീസിൽ നീതിനിഷ്ഠമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് റോസാപ്പൂവല്ല കല്ലേറുകളാണ് കൂടുതലും കിട്ടാറുള്ളത്. വെല്ലുവിളികളും പ്രലോഭനങ്ങളും നിറഞ്ഞ സേനയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടും സംശുദ്ധമായ വ്യക്തിത്വത്തിന് ഒരു പോർലുമേൽക്കാതെ ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കിയ നിരവധി പേരുണ്ട്. ഏൽപ്പിച്ച പദവികളിലെല്ലാം മികവു കാട്ടിയിട്ടും ക്രമസമാധാന പാലന ചുമതലയുള്ള ഉന്നത പദവികൾ പലർക്കും നൽകാതിരിക്കുന്നത് ഭരണവൃന്ദത്തിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. മികച്ച സേവനം കൊണ്ട് ശ്രദ്ധേയനായിരുന്ന മുൻ DGP എ ഹേമചന്ദ്രനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായി നിയമിച്ചത് സ്വാഗതാർഹമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയാണ് ദൗത്യം. പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ഈ സേവനം നൽകുക. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ തടയാനും ശിക്ഷ ഉറപ്പാക്കാനും നിയമങ്ങളും വകുപ്പുകളുമുണ്ടെങ്കിലും ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. പലപ്പോഴും കോടതികളാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവർ നേരിടുന്ന വിഷമതകൾക്കുമെതിരെ സഹായഹസ്തം നൽകാറുള്ളത്. വാഹനാപകടത്തിൽ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി വിധിച്ചത് അതിന്റെ തെളിവാണ്. കുടുംബത്തിന്റെ പാലനം എന്നത് രാഷ്ട്രത്തിന്റെ പാലനമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതിനിടയിലാണ് പാലക്കാട് ജില്ലയിലെ അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ 13 വർഷത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ 23 കുട്ടികൾ മരിച്ച വാർത്ത പുറത്തുവരുന്നത്. ഇവരിലേറെയും പെൺകുട്ടികളാണ്. നിർധന കുടുംബങ്ങളിൽപ്പെട്ട ഇവർ ലൈംഗികാതിക്രമത്തിനടക്കം ഇരയായവർ എന്നതാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വേദനിപ്പിക്കുന്ന കാര്യം. ഇവയിൽ 2010 നടന്ന ഒരു കേസ് ഹൈക്കോടതി CBIക്ക് വിടുകയുണ്ടായി. ബാക്കിയുള്ള ദുരൂഹ മരണങ്ങളിലും റിപ്പോർട്ട് തേടിയ കോടതി 6 ആഗസ്റ്റിനകം മറുപടി സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന്, രാസലഹരി എന്നിവയുടെ ഉപയോഗം ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഏത് ഹീനകൃത്യത്തിനും പ്രേരിപ്പിക്കും. കർശനമായ നടപടികളും അന്വേഷണവും ഉണ്ടാകുമെന്ന് കണ്ടാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും. ഹൈക്കോടതി ഇടപെടൽ അതിന് സഹായകമാകുമെന്ന് വിശ്വസിക്കാം. തന്റെ 39th ജന്മദിനത്തിന് 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ലയണൽ മെസ്സി കുറിച്ചുവെച്ച ഹാട്രിക് കിരീടത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അൾജീരിയയ്ക്കെതിരെ മെസ്സി കുറിച്ച ഹാട്രിക് വെറുമൊരു റെക്കോർഡിനപ്പുറം ഫുട്ബോളിന്റെ ചരിത്രമാകുകയാണ്. ഫുട്ബോളിന്റെ മിശിഹ എന്ന വിളിപ്പേരിന് എന്തുകൊണ്ടും യോഗ്യനാണെന്ന് മെസ്സി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 23rd ലോകകപ്പ് മത്സരത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന തകർത്തത്. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക് നേടിയാണ് അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സി ടീമിനെ വിജയത്തിലെത്തിച്ചത്. മത്സരത്തിൽ 85 മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു. മത്സരം അവസാനിക്കുന്ന നിമിഷത്തിൽ പോലും അർജന്റീനയുടെ ഗോൾ വില കുലുക്കാൻ അൾജീരിയയ്ക്കായില്ല. കളിയുടെ 17:60-76 മിനിറ്റുകളിലാണ് മെസ്സി ഗോൾ നേടിയത്. ഈ ഹാട്രിക്കോടെ ലോകകപ്പിൽ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം 16 ആയി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മനിയുടെ മിറോസ്ലോവ് ക്ലോസെയുടെ റെക്കോർഡിനൊപ്പം മെസ്സി എത്തി. ഹാട്രിക് ജസ്റ്റ് മിസ്സായി എങ്കിലും മറ്റൊരു താരം കൂടി നോർവേ ടീമിൽ നിന്ന് ഉദയം കൊണ്ടു. ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന എർലിംഗ് ഹാലൻഡ്. അദ്ദേഹത്തിന്റെ ഇരട്ട ഗോൾ നോർവേക്ക് കരുത്തായപ്പോൾ 28 വർഷങ്ങൾക്കു ശേഷം കളിക്കുന്ന ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ മിന്നിത്തിളങ്ങുകയായിരുന്നു നോർവേ. ഇറാഖിനെതിരെ 4-1 നോർവേയുടെ വിജയം. 1998 നോർവേ അവസാനമായി ലോകകപ്പ് കളിച്ചത്. 28th മിനിറ്റിലാണ് എർലിംഗ് ഹാലൻഡിന്റെ ആദ്യ ഗോൾ പിറന്നത്. ഡേവിഡ് മോളർ വോൾഫെ ഇടതുവിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ഗോൾ ഏരിയയിൽ നിന്ന് ഹോളണ്ട് തട്ടി പോസ്റ്റിലേക്ക് കയറ്റുകയായിരുന്നു. ലോകകപ്പിലെ ഹോളണ്ടിന്റെ ആദ്യ ഗോളാണിത്. 39th മിനിറ്റിൽ ഇറാഖ് തിരിച്ചടിച്ചു. എന്നാൽ 42th മിനിറ്റിൽ ഗോളിയെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഹോളണ്ടിന്റെ അടുത്ത ഗോളെത്തി. ഇടതുവിങ് വഴി മുന്നേറിയ ഹോളണ്ട് ഇറാഖ് പ്രതിരോധത്തിന്റെ തടസ്സങ്ങളേതുമില്ലാതെ ഗോൾ കീപ്പറുടെ തൊട്ട് അരികിലെത്തി. ഇനിയും പുതിയ താരങ്ങളുടെ പിറവികൾ സംഭവിക്കട്ടെ. സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, ചീഫ് റിപ്പോർട്ടർ കേരള കൗമുദി, അവതരണം നിർവഹണം ജയ സിയാർ, നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: ആകാശവാണി തൃശൂർ. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
2: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
1: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
3: ഫോൺ 7025 1311 99.
0: ആരോഗ്യക്കുറിപ്പുകൾ. സ്ത്രീകളുടെ ജീവിതത്തിൽ യോഗയുടെ പങ്ക്. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വതി മോഹൻ സംസാരിക്കുന്നു.
4: എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നു. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 2014 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. യോഗ എന്ന പ്രാചീന ഭാരതീയ പാരമ്പര്യത്തിന്റെ ആരോഗ്യ പ്രാധാന്യം ലോകജനതയ്ക്ക് പരിചയപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യോഗാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിനായി യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. സ്ത്രീയുടെ ജീവിതം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നതാണ്. ബാല്യം, കൗമാരം, ഗർഭകാലം, മാതൃത്വം, മധ്യവയസ്, വാർദ്ധക്യം എന്നിങ്ങനെ ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളോട് ആരോഗ്യകരമായി പൊരുത്തപ്പെടാനും ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ഒരു സമഗ്ര ജീവിത ശൈലിയാണ് യോഗ. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ് യോഗ. ആസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവയിലൂടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ലഭിക്കുന്നു. ഇന്നത്തെ ജീവിതശൈലിയിൽ സ്ത്രീകൾ പലപ്പോഴും നിരവധി ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം നിർവഹിക്കേണ്ടി വരുന്നു. കുടുംബം, ജോലി, സാമൂഹിക ജീവിതം എന്നിവയ്ക്കിടയിൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിക്കാറുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് യോഗാഭ്യാസം ഇത്തരം സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു എന്നതാണ്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ശ്രദ്ധക്കുറവ്, ഉത്കണ്ഠ എന്നിവ നിയന്ത്രിക്കാൻ യോഗ സഹായകമാണ്. ഈ ഘട്ടത്തിൽ താഢാസനം അഥവാ മല പോലെ നിവർന്നു നിൽക്കുന്ന ആസനവും വൃക്ഷാസനം അഥവാ ഒരു മരത്തിന്റെ രൂപത്തിൽ ഒരു കാലിൽ നിൽക്കുന്ന ആസനവും ശരീര സന്തുലിതാവസ്ഥയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ത്രികോണാസനം ശരീരത്തിന്റെ വഴക്കം മെച്ചപ്പെടുത്തുകയും നടുവേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രാണായാമങ്ങളിൽ നാഡീശോധനവും ഭ്രാമരിയും മനസ്സിന് ശാന്തത നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രജനനപ്രായം അഥവാ റീപ്രൊഡക്റ്റീവ് ഏജിൽ സ്ത്രീകളിൽ ആർത്തവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും നടുവേദനയും ക്ഷീണവും സാധാരണമാണ്. ഈ ഘട്ടത്തിൽ സേതുബന്ധാസനം അഥവാ മലർന്നുകിടന്ന് പാലത്തിന്റെ ആകൃതിയിൽ ശരീരം ഉയർത്തിപ്പിടിക്കുന്ന ആസനവും ഭുജംഗാസനം അഥവാ പാമ്പ് തല ഉയർത്തുന്നത് പോലെ ചെയ്യുന്ന ആസനവും ഉദരഭാഗത്തിന്റെയും നടുവിന്റെയും പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഗർഭകാലത്ത് യോഗാസനം എപ്പോഴും വിദഗ്ധരുടെ മേൽനോട്ടത്തിലായിരിക്കണം ചെയ്യുന്നത്. ഗർഭിണികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലളിതമായ ആസനങ്ങളും ശ്വാസാഭ്യാസങ്ങളും ശരീരത്തെ പ്രസവത്തിനായി തയ്യാറാക്കാനും മാനസികമായ ശാന്തത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സ്ത്രീകൾ ജീവിതത്തിന്റെ മറ്റൊരു പ്രധാന ഘട്ടമായ ആർത്തവ വിരാമത്തിലേക്ക് കടക്കുമ്പോൾ ഉറക്കക്കുറവ്, ഉത്കണ്ഠ, മാനസിക അസ്വസ്ഥതകൾ, ശരീരവേദനകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ഉത്ഥാനാസനം അഥവാ മുന്നിലേക്ക് കുനിഞ്ഞു നിന്ന് ചെയ്യുന്ന ആസനവും വീരഭദ്രാസനം പോലുള്ള നിൽക്കുന്ന ആസനങ്ങളും പേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ശീതളി, ശീതകാരി എന്നീ ശീതീകരണ പ്രാണായാമങ്ങൾ ശരീരത്തിലെ അമിത ചൂടും അസ്വസ്ഥതകളും കുറയ്ക്കാൻ സഹായിക്കുന്നു. യോഗാഭ്യാസം ആരംഭിക്കാൻ പ്രത്യേക ഉപകരണങ്ങളോ വലിയ ചെലവുകളോ ആവശ്യമില്ല. ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ യോഗയ്ക്കും പ്രാണായാമത്തിനും ധ്യാനത്തിനുമായി മാറ്റിവെക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കും. പ്രായം, ആരോഗ്യനില തുടങ്ങിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് പരിശീലനം ലഭിച്ച യോഗ വിദഗ്ധരുടെയും ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരം യോഗാഭ്യാസം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമായ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം എന്നത് വാർദ്ധക്യകാലത്തെ മാത്രം സംബന്ധിക്കുന്നതല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന്റെ ഫലമാണ് അത്. പ്രത്യേകിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ യോഗ പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ യോഗാദിനം ഒരു ആഘോഷമായി മാത്രം കാണാതെ

0: ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലിയിലേക്കുള്ള ഒരു പ്രതിജ്ഞയ്ക്കായി നമുക്ക് സ്വീകരിക്കാം.
1: സ്ത്രീകളുടെ ജീവിതത്തിൽ യോഗയുടെ പങ്ക്. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വതി മോഹൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ആകാശവാണി തൃശൂർ.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
10: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
9: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
11: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
12: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: May 25. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ലോകത്തെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറിയത്. 2024 ഈ ടൂർണമെന്റിന്റെ 100th വാർഷികത്തിലാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി May 25 പ്രഖ്യാപിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: May 25. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ലോകത്തെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറിയത്. 2024 ഈ ടൂർണമെന്റിന്റെ 100th വാർഷികത്തിലാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി May 25 പ്രഖ്യാപിച്ചത്. ചിന്താവിഷയം: നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വസ്തുതകളെയും മാറ്റാൻ സാധിക്കില്ല, പക്ഷേ അവയെ മാറ്റം സാധ്യവുമല്ല. ജെയിംസ് ബാൽഡ്വിൻ. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വസ്തുതകളെയും മാറ്റാൻ സാധിക്കില്ല, പക്ഷേ അവയെ അഭിമുഖീകരിക്കാതെ മാറ്റം സാധ്യവുമല്ല. ജെയിംസ് ബാൽഡ്വിൻ.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
10: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
13: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
14: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:55.
13: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

101.3 MHz-ൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം ഗസൽ. മെഹദി ഹസൻ, ശോഭ ഗുർത്തു എന്നിവർ പാടിയത്. രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ഭഗവതി പാട്ട്, ചന്ദ്രമുകുന്ദനും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. കേൾക്കാം FM 101.1 MHz-ൽ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് ദർശൻ രാമൻ.

0: സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. സംഗീതം പകർന്നത് എസ് പി വെങ്കടേഷ്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് ദർശൻ രാമൻ.

0: ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് രഘുകുമാർ, ആലാപനം യേശുദാസ്, ചിത്ര എന്നിവർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് രമേശൻ നായർ രചന നിർവഹിച്ച ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ദില്ലി വാല രാജകുമാരൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

0: ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം ഔസേപ്പച്ചന്റെ വരികൾ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ:
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
0: യേശുദാസ്, ചിത്ര എന്നിവർ ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. ആദ്യം മാളവിരാഗത്തിൽ നെനരുഞ്ചിന എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖണ്ഡം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവേ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിൻ്റെ ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ

0: ഭാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവുകൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീ വീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകളുണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്ന

0: അതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ ജേക്സ് ബിജോയ്, സംഗീത സജീത്, നഞ്ചമ്മ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,850 രൂപയ്ക്കും പവന് 1,10,000

0: 8,800 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും.

0: നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ഗസൽ, മെഹദി ഹസൻ, ശോഭ ഗുർത്തു എന്നിവർ പാടിയതാണ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz.

0: ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തിൽ ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം, അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496559631. വിഷയം ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. എല്ലാ ശ്രോതാക്കളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ മുതൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം ശ്രീ ഹാരിസ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നമുക്കറിയാം സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്. അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളുമൊക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികളുള്ളപ്പോഴൊക്കെ സെൻസസ് ആ 10 ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ,
1: ഈ 2027

0: സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സെൻസസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചൊന്ന് പറയാം.
1: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി OCR ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടായി. ഇത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവറോൺമെൻറ്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ അലൊക്കേഷൻ, EB ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായും ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനു വേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
0: ഇപ്പോൾ ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ 1 ഘട്ടം ഈ 1 July 1 മുതൽ 30 വരെയും അതിനുശേഷം 2 ഘട്ടത്തിൽ കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പ് 2027 February ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16 മുതൽ ഈ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രൻ നായരാണ് വിളിക്കുന്നത്, അമ്പലത്തറയെന്ന്.
0: ആ, തിരുവനന്തപുരത്ത്.
2: തിരുവനന്തപുരത്ത്
0: അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
1: പറഞ്ഞു
2: നിൽക്കുന്നത്.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
0: സാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 ആളാണ്.
1: അതെ സാർ, പറയുന്നുണ്ടല്ലോ. പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്
1: സാർ? വീട്ടിൽ ആരൊക്കെ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ സാർ, അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരെയുള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ.
1: അപ്പൊ ഇപ്പൊ നമ്മൾ
2: കുട്ടികളെ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
1: ശരി ശരി ശരി. അപ്പോ സാർ ചെയ്യേണ്ടത്
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം.
1: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ 1 July 1 മുതൽ 30 വരെയാണ് നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിൻ്റെ വീടിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസെൻസ്, അതായത് റേഡിയോ, TV, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16 മുതൽ 30 വരെ, June 30 നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ July 1 മുതൽ 30 സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: സംശയം, രണ്ടുപേരിലോ ഇല്ലേ ഗൃഹനാഥനെയും ഗൃഹനാഥ

0: ശ്രീയാണ്.
1: ശരി,
0: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
1: ഗൃഹനാഥനാണ് പറയേണ്ടത്.
0: ഗൃഹനാഥനാണ് പറയേണ്ടത്.
1: അതെ അതെ.
0: വരുമാനം ഇതിനകത്ത് ഉണ്ടാവോ? വരുമാനത്തിന്റെ
1: വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
2: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പം അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
1: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ SE ID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SE ID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SE ID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് SE ചെയ്താലും
2: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം, കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
1: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
2: ഓക്കെ. അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരു പക്ഷേ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനെ ഒരു സൗകര്യമാണ് അല്ലേ?
1: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോന്നില്ല. ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ്, ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SE ID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പോൾ നമുക്ക് സ്വന്തം വിവരങ്ങൾ, നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത്, ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ,
2: നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
3: ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ട്
2: ഒന്നാമത്തെ
3: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ട് ചോദിച്ചിട്ടുണ്ട്. 2, 1 തന്നെ അല്ലേ സാർ?
1: അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു SLB ഹൗസ് ലിസ്റ്റിംഗ് ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ, അതായത് സ്കൂൾ ടീച്ചറായിരിക്കും മിക്കവാറും, അവർ നമ്പർ കൊടുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ

0: ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ, അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ, ഡെല്ലിങ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ, അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ, വേറെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ അനുസരിച്ച്.
1: അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് ആ ഭാഗം ബ്ലാങ്ക് ഇട്ടിരുന്നാൽ മതി?
0: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ നമ്പറുകളെക്കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട്, അതുപോലെ തന്നെ ഇതിൽ പല ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തു തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് എന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പോൾ ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾതാമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ, സിമന്റ് ഇട്ട തറയാണോ, ഗ്രാനൈറ്റ് ആണോ, അങ്ങനെയൊക്കെ.
0: അതെ, അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ എസ് സി ആണോ എസ് ടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്,
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം, എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എൻ്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷേ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളവർ
0: അത് സഹായിക്കും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെൻറ്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെൻറ്റിന് താമസിക്കുന്ന ആളും തമ്മിൽ
1: വ്യത്യാസമുണ്ടല്ലോ,
0: അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്.

0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം
1: സാറേ. പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
0: സാലിഹ, എന്താണ് സംശയമുള്ളത്? ചോദിച്ചോളൂ.
1: സാറേ, എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്. ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല. അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
2: മേഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇത്
0: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിങ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്നതാണ്.
0: ഓക്കെ. അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്? പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
2: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്. ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
0: ഓക്കെ. പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
2: അതെ അതെ അതെ.
0: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള അല്ല വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങളുണ്ടായിരിക്കും. അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണിത്. ശുചിത്വമായി ബന്ധപ്പെട്ട
0: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽപിജി കണക്ഷൻ.
2: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
0: അത് പ്രത്യേക കോളമുണ്ടോ,
2: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
0: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
0: നമസ്കാരം,
3: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
3: ഞാൻ ഇന്നലെ തന്നെ ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
2: പറഞ്ഞോളൂ. നല്ല. പക്ഷെ
3: അതിലെനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത് ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലോ അല്ലേ?
2: കണ്ടുപിടിക്കാൻ
3: പറ്റാതെ.
2: ഇല്ല ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ SE ID ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു

0: 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാർ എസ് ഇ ഐ ഡി ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ഐ ഡി വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാർ എസ് ഇ ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐ ഡി മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഒരു ഉത്കണ്ഠ ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
1: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്തവർ മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ അങ്ങനെ എന്റെ ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
0: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
2: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ ഇപ്പം ഒരാൾ

0: വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ മകളുടെ എന്റെ ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
1: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
2: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
1: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
2: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇൻ്റർനെറ്റ്, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
1: തന്നെയാണല്ലേ.
2: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ആഹാര രീതിയെ കുറിച്ചാണ്. കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
2: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
1: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്, അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചണില്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചണില്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആ ചോദിച്ചേട്ടാ, എന്താണ് അറിയാനുള്ളത്? സംശയം ചോദിച്ചോളൂ.
3: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുന്നാണ് കിട്ടുന്നത്? എങ്ങനെ സൂചിപ്പിക്കണം? എവിടെ കൊടുക്കേണ്ടത്?
1: അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിൻ്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന് രണ്ട് കാര്യങ്ങളാണ്. സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
2: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
1: അതെ, അങ്ങനെ.
2: അതെങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് പേര് പേരൻസ് മാത്രമേ കാണുകയുള്ളൂ, മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും, അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
1: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ

0: പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിരതാമസമുള്ള ആളുകളെ നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെടെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
1: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് നമ്മളിതിന് സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം. അതാണ്
1: ഓക്കെ. ഇപ്പോഴേ ഒരു നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്തേ.
1: നമസ്തേ.
2: എന്റെ പേര് അരുൺ എന്നാണ്.
1: എവിടെ?
2: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
1: എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ.
2: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: അപ്പൊ
2: അതിൽ ഈ അപ്പാർട്ട്മെന്റ്, അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ആ ഡേറ്റ കളക്ഷനില് എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തില് ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിൽ ഇപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: അപ്പൊ
2: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
0: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സംഗതികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് 1-ഓ 2-ഓ വീടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒന്നിൽ താമസിക്കുകയും മറ്റേതിൽ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
1: അതായത് ഇൻഡിവിഡ്യുവല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല.
0: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെക്കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടത്.
1: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്ന സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
0: രേഖപ്പെടുത്തണം, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ

0: അദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെൻ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
1: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് ഇന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
0: ഒരു തടസ്സവുമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
2: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്നവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അപ്പോൾ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
2: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
2: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ, ഷോപ്പിൻ്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിൻ്റെ?
0: അതിനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയുക, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസം ഉണ്ടെന്ന്. അപ്പോൾ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
0: ബിൽഡിംഗ് ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
0: അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം
2: കൊടുക്കണം. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
0: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കാം.
2: ഓക്കെ. അതുപോലെ തന്നെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
2: നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
3: എൻ്റെ പേര് ജയരാമൻ.
2: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: ഞാൻ ഒലിപ്പനട.
2: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
3: എന്റെ സംശയം, റേഡിയോയിൽ വരുന്നില്ലല്ലോ.
0: ഉണ്ട്, കേൾക്കാമല്ലോ,
2: പറഞ്ഞോളൂ.
3: അല്ല, ഇവിടെ എനിക്ക് റേഡിയോയിൽ പരസ്യമാണ് കേൾക്കുന്നത്.
2: ആ, അത് അത് നമ്മുടെ അനന്തപുരി FM ആണോ വെച്ചിരിക്കുന്നത്? ആ, അത് ഇപ്പം വരും, അത് കുറച്ച് സമയത്തിനകം വീണ്ടും ഈ പരിപാടി അതിനകത്ത് തന്നെ തുടർന്ന് കേൾക്കാൻ പറ്റും. താങ്കൾ ചോദ്യം ചോദിച്ചോളൂ, കുഴപ്പമില്ല.
3: നമസ്കാരം സാർ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ആ, നമസ്കാരം. എനിക്കൊരു സംശയം, ഈ നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ SIR എടുത്തല്ലോ.
0: അതെ.
3: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
0: ശരി.
3: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
0: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. സാറിൻ്റെ വീടിരിക്കുന്ന കുറേ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും.
3: കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്ന് ഞാനത് ചോദ്യം ചെയ്തപ്പോ അത് അന്നത്തെ BLO സുഖമില്ലാതായി പോയി, അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞു, പിന്നെ ആരും വന്നില്ല.
0: ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്. ഒന്ന് ഇലക്ഷൻ.
3: എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്.
0: ശരി,
3: എനിക്ക് അറിയാം കാര്യം. പിന്നെ ഇങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
0: നമുക്ക് സാറിന് ഇപ്പോ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മൾ ഒരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: 1855
0: ആ 1855

0: സാറിപ്പോൾ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആൾ വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1-855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1-855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ.
1: മക്കളെ പ്രത്യേകമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: ശരി ശരി ശരി. ശരി, അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
2: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
0: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല.
2: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
0: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
2: മാർക്ക് ചെയ്താൽ
0: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
2: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടും അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
0: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിൻ്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിൻ്റെ ഒരു മെത്തഡോളജി.
2: അത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ.
0: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
2: ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
0: ആ ഈ ഐഡൻറ്റി നമ്പർ
2: എച്ചിലാണ്
0: തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
2: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ,
3: ഹലോ,
2: എവിടെ നിന്ന് വിളിക്കുന്നു?
3: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ല.
2: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
3: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
0: ശരി,
3: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
0: അത് ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിൻ്റെ നാഥൻ.
3: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുക.
2: അത് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ?
0: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി സെൻസസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന്, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം. ശരി,
2: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ, ഈ സെൻസസിൽ വരുമോ?
0: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ് ഭാരത സെൻസസ്

0: സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
1: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്
0: ഒരുപക്ഷെ.
1: അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
0: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മളിവിടെ എണ്ണുന്നുണ്ട്. ഇവിടെ എണ്ണുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് February 28 രാത്രി 00:00 സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: നൂറാട് ബിജുകുമാർ.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
0: ശരി.
2: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. നമുക്ക് ആ സെൻസസ് ഇറക്കം എന്നറിയാൻ വേണ്ടിയാ.
0: തീർച്ചയായും തീർച്ചയായും അവരെ നമുക്ക് സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
2: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ
0: ചേർക്കാമല്ലോ. ചേർക്കാം ചേർക്കാം.
1: ഇപ്പോൾ ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇനോമിനേഷൻ്റെ സമയത്ത്? ഇപ്പോൾ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയായിരിക്കും അത്?
0: അതായത് സെൽഫ് എന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാർ, പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ളൊരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡേറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡേറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പാപ്പുലേഷനും ഇല്ലായിരുന്ന ഹേമേന്ദ്രകുമാറാണ്.
1: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
3: ആ ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
0: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പം നമ്മുടെ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിരതാമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ സ്ഥിരതാമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
1: ഇപ്പം ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്, ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പം ഇതിന്

0: അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെ ഉള്ള രീതി.
1: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തിവിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിലെത്ര, വില്ലേജിലെത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷനുണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: അഗ്രിഗേറ്റ് ഇൻഫർമേഷൻ
1: മാത്രമേ പാസ്സിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരവുമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തിവിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാണ്.
0: എവിടെ നിന്നാ?
2: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
0: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
2: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അപ്പോ അവന്റെ പേര് കൊടുക്കാവോ?
1: മകനെ ബാംഗ്ലൂരിൽ, നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പോൾ മകൻ്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
0: അപ്പോൾ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല,
1: കൊടുക്കണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ആ, നമ്മുടെ ഇപ്പോൾ ഈ മാസം 30-ാം തീയതിയോടുകൂടി സെൽഫ് നോമിനേഷൻ്റെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത 1-ാം ഘട്ടം, ശരിക്കുമുള്ള 1-ാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷനിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
0: ഒരു പക്ഷേ ഒരു സംശയം കൂടി, ഈ എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ലോ, ഒരു പക്ഷേ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
1: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
0: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്ത ആളാണ്,
1: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്തതാണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പോൾ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട് എന്യൂമറേറ്റർ.
0: ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ, ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ?
1: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല.
0: അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനല്ല, ആള് ഞങ്ങൾ ഇന്ന സമയത്ത് എത്തും,
1: ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഈ ആളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി ഡാറ്റ.
0: ഈ സെൽഫ് എന്യൂമറേഷൻ ഫോർമാറ്റിൽ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടാവും.
1: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ID കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
0: ഓക്കെ ഓക്കെ.
1: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ID ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
0: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
1: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ ഒരു

0: 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തായാലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
1: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. പക്ഷേ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒരുമാതിരി ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ഇവിടെ എത്തി 1 മണിക്കൂർ തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം. ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.
2: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM അതിഥിയോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, ഒപ്പം ശാന്തി മാധവി, സൊഹറ മമ്മു. സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: പുത്രാടത്നാളസ്തമനത്തിൽ എത്രയു മോദിനി മോദത്തോടെ
1: പുത്രാടത്നാളസ്തമനത്തിൽ എത്രയു മോദിനി മോദത്തോടെ
0: പുത്രാടത്നാളസ്തമനത്തിൽ എത്രയു മോദിനി മോദ

0: ഓലച്ചക്കരം അറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി,
1: ഓലച്ചക്കരം അറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി,
0: എത്താം കുമ്പത്ത് ഇളം പുള്ളിങ്ങ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടി,
1: എത്താം കുമ്പത്ത് ഇളം പുള്ളിങ്ങ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടി,
0: ആ കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി,
1: കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി,
0: ആ കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി,
1: കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി,
0: ആ തേങ്ങ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ,
1: തേങ്ങ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ,
0: ആ തേങ്ങ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ,
1: തേങ്ങ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ.

0: ഹരിദാസും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.

0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
1: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി

0: സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗെല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TG തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB

0: തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK സംസാരിക്കുന്നു.
3: സമത്വം യോഗ ഉച്ചതി. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൗരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിതശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൗണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 മെയ് 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാസംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗാസംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്. വിജയകരമായി യോഗാസംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതു പാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗാസംഘം, യോഗാ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സുവരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്.

0: അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോകോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗാ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി ജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. OP സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471234062 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നു വരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.

0: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. PM വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
2: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു.

0: പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ, സമയം 1:00 കഴിഞ്ഞ് 16 സെക്കൻഡ്. ഗാനസല്ലാപം, തത്സമയ ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസല്ലാപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നമ്മുടെ ആദ്യത്തെ കോള് കണക്ട് ചെയ്യുകയാണ്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്തു നിന്നാണ്.
2: സന്തോഷം.
1: ദീപയാണ്, ദീപയല്ലേ?
2: അതെ അതെ.
1: ദീപ, സ്ഥലം നന്നമുക്ക് അല്ലേ?
2: നന്നമുക്ക്.
1: എവിടെയാണ്?
2: മലപ്പുറം ജില്ലയാണ്.
1: മലപ്പുറം ജില്ലയാണ് അല്ലേ? ഓക്കെ. എന്താ ചെയ്യണത്? ഹരിത കർമ്മസേനയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പോയിട്ടുണ്ടോ? അത് ശരി. അപ്പൊ ഇപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ സമയമാണോ? ഏകദേശം ഇപ്പൊ ഈ 1:00 ആയല്ലോ.
2: ഞങ്ങളിപ്പോ ഒരു വീട്ടിൽ മഴയാണ്, അപ്പൊ മഴയുടെ അനുസരിച്ചിട്ട് ഓരോ വീട്ടിൽ കയറുകയാണ്.
1: അത് ശരി. രണ്ടുപേര് കൂടിയിട്ടാണ് കത്തയച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങുക അല്ലേ വർക്കിന്? രണ്ടുപേരുണ്ട്, ദീപ ഇന്ദിര അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നമ്മളുടെ ഏതൊക്കെ പരിപാടികളാ കേൾക്കാറുള്ളത്?
2: പറഞ്ഞാ എല്ലാം കേൾക്കും. നേരെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ പോരണതല്ലേ, എപ്പോഴേലൊക്കെ ഒന്ന് കിട്ടുമ്പോ ഒന്ന് ഓണാക്കും.
1: അത് ശരി. ഇപ്പൊ നമുക്ക് ഫോണില്ല അല്ലേ, ആപ്പ് വഴി കേൾക്കാൻ പറ്റണതുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. കൂടുതൽ എങ്ങനെയാ, പാട്ട് പരിപാടികൾ തന്നെയാണോ ഇഷ്ടം? എല്ലാ പരിപാടിയും ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ രാവിലെ തൊട്ട് വർക്കിന് ഇറങ്ങണതുകൊണ്ട് ഉള്ള ഒരു ഇത് അല്ലേ?
2: മുന്നേ ഫുള്ള് റേഡിയോ തന്നെ അല്ലായിരുന്നു, ഇപ്പോഴല്ലേ ടിവി ഒക്കെ എല്ലാവരും.
1: എന്നാലും നമ്മുടെ റേഡിയോയുടെ ആ ഒരു പ്രസക്തി കുറഞ്ഞിട്ടില്ല അല്ലേ?
2: അതെ, പറഞ്ഞാല് പോലെ സമയത്തൊക്കെ റേഡിയോയിലത്തെ വാർത്ത, ഫസ്റ്റത്തെ ഹിന്ദി വാർത്ത ആ സമയം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ 8:00 നമ്മുടെ ചിത്രഗീതം കഴിയും.
1: അപ്പൊ നമുക്ക് റേഡിയോ വെച്ചാ മതി അല്ലേ സമയം അറിയാനായിട്ട്? അപ്പൊ ഈ ഓരോ പരിപാടികൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങള് അല്ലേ ക്രമീകരിക്കാം അല്ലേ? ഓക്കെ. ഇന്ന് പാട്ട് പാടുവോ?

0: പാട്ട് പാടില്ല. എന്നോട് അങ്ങനെ ചോദിക്കുകയേ വേണ്ട എന്നാണ് അല്ലേ? കുഴപ്പമില്ലല്ലോ, പക്ഷേ നല്ല പാട്ട് ആസ്വദിക്കുന്നവരാണല്ലോ. അതെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സുജാത എന്ന ചിത്രത്തിൽ ഹേമലത പാടിയ പാട്ടാണ് ആശ്രിത വത്സലനെ. കൃഷ്ണഭക്തരാണോ രണ്ടാളും? കൃഷ്ണഭക്തരാണ്. ഓക്കെ, നമ്മുടെ ഗുരുവായൂരൊക്കെ വരാറുണ്ടോ?
1: വരാറുണ്ട്.
0: അപ്പൊ രാവിലെ നേരത്തെ പോരുമായിരിക്കും അല്ലേ അവിടെ തൊഴാൻ വരുന്ന ദിവസങ്ങളില്? അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് ചോദിച്ചില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: വീട്ടില് ഹസ്ബൻഡും എനിക്ക് രണ്ട് കുട്ടികളും.
0: രണ്ട് മക്കളും. മക്കളൊക്കെ എന്ത് ചെയ്യണു?
1: എന്റെ മൂത്ത കുട്ടി 9ാം ക്ലാസ്സിലെ ആൺകുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടി 7ാം ക്ലാസ്സിൽ.
0: 7ാം ക്ലാസ്സിലാണ് അല്ലേ? മറ്റാളുടെ ഇന്ദിര?
1: പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ രണ്ട് കുട്ടികളുണ്ട്.
0: മക്കളൊക്കെ എന്ത് ചെയ്യണു?
1: മൂത്താളെ ഡിഗ്രിക്ക് പഠിക്കണു, മോന്.
0: അങ്ങനെയൊക്കെയാണ് വീട്ടു വിശേഷങ്ങൾ അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ആദ്യമായിട്ടാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ തുടർന്നും ഒരു 2-3 മാസം ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കണം. ഓക്കെ, ശരി. വീട്ടിലെല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയൂ. ഇനിത ഇഷ്ടഗാനം ആസ്വദിച്ചോളൂ. രവീന്ദ്ര ജെയിൻ ഈണം പകർന്ന ഗാനാണ് കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഹലോ
4: ഹലോ
3: നമസ്കാരം. സേതുമാധവൻ കൊടുമുണ്ടല്ലേ?
4: ആ അതെ, സേതുമാധവൻ കൊടുമുണ്ട.
3: തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്തുനിന്നാണ് കേട്ടോ.
4: ഓക്കേ, സന്തോഷം.
3: ഒരു കത്തയച്ചിരുന്നല്ലോ നമുക്ക്.
4: ആ കത്തയച്ചിരുന്നു, ഇപ്പൊ നമ്മൾ പങ്കെടുത്തിട്ട് 3-4 മാസമായി.
3: ആയി അല്ലേ, ഓക്കേ. എങ്ങനെയാ, വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണോ?
4: ആ അതെ അതെ, ഇപ്പോ ഭക്ഷണം കഴിക്കാൻ
3: വന്നിരിക്കുകയാണ്. ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
4: സ്കൂളിന്റെ
3: ആ സമയത്ത് എത്തിക്കണം അല്ലെ, തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നമുക്ക് മറ്റു വാടകകള് അല്ലെ, ആ ഒരു അതുകൊണ്ട് അല്ലെ ഒഴിവാക്കലാണ് പതിവ്.
4: നമുക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടല്ലേ?
3: അതെ അതെ, അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഇതാണല്ലോ. കൃത്യം ആ സമയത്ത് നമ്മൾ കുട്ടികളെ എത്തിക്കണല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും. മക്കളൊക്കെ വന്നിരുന്നോ വെക്കേഷൻ?
4: മക്കള് വന്നിരുന്നു
3: വന്നിരുന്നു
4: ഒരു 2 ആഴ്ച ഉണ്ടായി.
3: അതെ ശരി. പേരക്കുട്ടികളൊക്കെ എന്തു പറയണു?
4: പേരക്കുട്ടികൾ സുഖമാണ്. പേരക്കുട്ടികളൊക്കെ ഇടയ്ക്ക് പാട്ട് അച്ഛനോട് അയക്കാനൊക്കെ പറയാറുണ്ട്.
3: ഓക്കെ, ആ പേരക്കുട്ടികളും റേഡിയോ കേൾക്കുവോ?
4: റേഡിയോ ഉണ്ട് അടുപ്പ, റേഡിയോ കുറച്ച് റിപ്പയർ ആയിരുന്നു.
3: എന്തായാലും മുത്തച്ഛന്റെ റേഡിയോ കമ്പം കുറച്ചൊക്കെ കിട്ടാതിരിക്കില്ല അല്ലേ?
4: തീർച്ചയായിട്ടും. റേഡിയോ നിലയത്തിനെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ നമ്മുടെ വിനോദവും വിജ്ഞാനവും ഒരുപോലെ പകർന്നു നൽകുന്ന തൃശൂർ ആകാശവാണിക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് പ്രോഗ്രാം മേധാവി ജയ സി ആറിനും, നമ്മുടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ എന്റെ ഇഷ്ടം സംസാരമായ നിഷാ മേനോൻ അവർക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.
3: തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജ്വാല എന്ന ചിത്രത്തിൽ യേശുദാസും വസന്തയും പാടിയ പാട്ടാണ് കുടമുല്ലപ്പൂവിനും.
4: തീർച്ചയായിട്ടും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനാണ് അത്. ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് അവർന്ന് കേട്ടത്, അതുകൊണ്ട് അത് കുറച്ച് വളരെ ഇഷ്ടപ്പെട്ട ഗാനാണ്. പ്രത്യേകിച്ച് ദാസേട്ടൻ പാടിയത് കുറച്ച് അധികം ഉണ്ട്.
3: അതെ, ഒരിക്കലും പറയണ്ടായിട്ടുണ്ട് അല്ലേ, യേശുദാസിനോടാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം എന്ന് പറയണ്ടായിട്ടുണ്ട്.
4: തീർച്ചയായിട്ടും 84 മുതൽ 2005 വരെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ കച്ചേരികൾ കേൾക്കാറുണ്ട് ചെന്നൈയിലെ. അതുപോലെ ചെന്നൈ ഇൻഡോർ സ്റ്റേഡിയത്തില് ഗാനമേള ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് താല്പര്യമുണ്ട്. പിന്നെ എല്ലാ ഗായകരും ഇഷ്ടമാണ്. ഉണ്ണിമോനാണ്

0: ജി ശ്രീകുമാർ, ചിത്ര ചേച്ചി എല്ലാരും ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. എന്നാലും ഇതൊരു അല്ലേ, ഒരു കുറച്ചും കൂടി ഒരു
0: 5% ചോദിച്ചാ ദാസേട്ടനോടാണ്.
1: അത് ശരി. ഓക്കെ,
0: അപ്പൊ ഞാൻ ഡെഡിക്കേഷൻ പറയട്ടെ.
1: ഓ പിന്നെന്താ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
0: കെ പി ശ്രീകുമാർ കൊടുമുണ്ട പട്ടാമ്പി, ഗിരീഷ് ചിറ്റണ്ട, കുഞ്ഞിപ്പ പന്താവൂർ, ആചാര്യ തിരുവത്ര,
1: എല്ലാം നമ്മുടെ ശ്രോതാക്കളാണ് അല്ലേ?
0: അതെ അതെ. കാരളം രാമേന്ദ്രൻ നമ്പ്യാറ്, ചന്ദ്രിക നാരായണൻ കാര്യാട്ടുകര, മോഹൻദാസ് ഒറ്റപ്പാലം, കൂടാതെ എന്റെ സഹധർമ്മിണി അജിത സേതുമാധവൻ, കുട്ടികളെ ധോനി നിധി, ധന്യ ദൃശ്യ, എന്റെ മരുമക്കൾ പ്രവീൺ, നിതേഷ് എന്നിവർക്കും വേണ്ടി ഈ ഗാനം ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം തന്നെ കേൾക്കാം. മയിലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്നത്. അപ്പൊ അജിത് ചേച്ചിയുടെ അടുത്തും മക്കളുടെ അടുത്തും ഒക്കെ നമ്മുടെ അന്വേഷണം പറയൂ. ഇനി ഇതാ ഇഷ്ട ഗാനം കേട്ടോളൂ.
0: തീർച്ചയായിട്ടും.
1: ശരി കേട്ടോ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
4: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
5: ഹലോ, ഹലോ, നമസ്കാരം. ആ, ജയശ്രീ അല്ലേ?
6: അതെ മാഡം.
5: ആ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. ആ, അതെ,
6: സന്തോഷം.
5: കോലിക്കര അല്ലേ സ്ഥലം?
6: കോലിക്കര മലപ്പുറം ജില്ലയുടെ അതിർത്തിയാണ്.
5: ആഹാ, മലപ്പുറം ജില്ലയുടെ അതിർത്തി ആയിട്ട് വരും അല്ലേ. ഓക്കെ, നമ്മളൊരു തവണ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ.
6: ഒരുപാട് എഴുത്തുകൾ വരുന്നല്ലേ, അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല.
5: മനഃപൂർവ്വം ചെയ്യണതല്ല അത് കേട്ടോ, തന്നെയാണ് അതിന്റെ കഥ. ഒരുപാട്
6: കത്തുകളാണ്.
5: അപ്പൊ എന്താണ്, June 22 നമ്മുടെ സൂര്യകുട്ടിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ? എങ്ങനെയാ കോഴ്സ് കഴിഞ്ഞോ ആളുടെ?
6: ഇല്ല, അവള് 2 മാസം കഴിഞ്ഞ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ 1 വർഷം തൃശ്ശൂർ
5: ഇന്റേൺഷിപ്പ് ആയിട്ട് തൃശ്ശൂർ തന്നെ ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് ബർത്ത്ഡേ ആയിട്ട് വരും ആള്? അതെ, ശരി. ആഹാ, അപ്പൊ അമ്മ ഇവിടെ കാത്തിരിക്കാണ് അല്ലേ. മക്കള് എത്ര വലുതായാലും അല്ലേ, നമ്മള് അമ്മമാർക്ക് അവരെപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണല്ലോ അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മമാരുള്ള ആ ഒരു ഇത് വരെ അല്ലേ നമ്മൾക്ക് കുട്ടി എന്നുള്ളൊരു സ്ഥാനമുള്ളൂ അല്ലേ.
6: അതെ,
5: അച്ഛനും അമ്മയും ഉള്ള ആ ഒരു കാലം വരെ നമ്മള് കുട്ടികളായിരിക്കണല്ലോ.
6: ഓക്കെ,
5: പിന്നെന്താണ് പുതിയ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ അവിടെ? അതെ, ശരി. അതെ, നമുക്കറിയാലോ റേഡിയോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ശ്രോതാവാണ് എന്ന് നമുക്കറിയാം കേട്ടോ. ഹലോ, ഹലോ, ആ കോള് കട്ടായി പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ജയശ്രീ മകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ഗാനം വെച്ചു കൊടുക്കാം. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിൽ ആനാമി പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികളാണ് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്നിരിക്കുന്നു. അപ്പോൾ June 22 പിറന്നാൾ ആഘോഷിക്കുന്ന സൂര്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: പള്ളിക്കുളം റോഡ് തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
6: ഒരു ഗാനം കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. തലപ്പാവ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഒ എൻ വിക്കുറുപ്പിന്റെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്നിരിക്കുന്നു.

0: അത് ശരി. ആഹാ, ഓക്കെ. എന്ത് ചെയ്യണു?
1: ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നു.
0: അപ്പൊ ഇപ്പൊ വർക്കിലാണോ?
1: വർക്കിലാണ്.
0: ഓക്കെ. എങ്ങനെയാണ് നമ്മളുടെ ആകാശവാണി ആയിട്ടുള്ള ഒരു ബന്ധം?
1: ഞങ്ങള് രാവിലെ തൊട്ട് കേൾക്കാറുണ്ട് ജോലിക്ക് പോരണവരെ.
0: ഇപ്പൊ
1: റേഡിയോക്ക് കംപ്ലൈന്റ് കാരണം കൊണ്ട് മൊബൈലില് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്.
0: അത് നമുക്ക് ഒരുപാട് ഇതാണ് അല്ലേ, ഇപ്പൊ ഈ ആപ്പ് വഴി നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലേ?
1: അതെ അതെ.
0: എവിടെ ഇരുന്നും അല്ലേ എല്ലാ സ്റ്റേഷന്റെയും പരിപാടികൾ നമുക്ക്
1: ആസ്വദിക്കാം.
0: അതെ അതെ, അത് വലിയൊരു ഗുണമായി അല്ലേ അങ്ങനെ ഒരു ആപ്പ് വന്നത് നമുക്ക്.
1: അതിലുപരിയായിട്ടേ നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ നമ്മുടെ പരിപാടികൾ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്തോണ്ടിരിക്കാം.
0: അതെ, തീർച്ചയായിട്ടും. മിക്കവാറും എല്ലാ വീടുകളിലും അല്ലെ, അടുക്കളയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് റേഡിയോ വെക്കുക. കാരണം സ്ത്രീകൾക്ക് പണികളും നടക്കും, ഈ പരിപാടികൾ കേട്ട് ആസ്വദിക്കുകയും ചെയ്യാം.
1: അതന്നെ. നമുക്ക് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും വേഗം നമുക്ക് ഇറങ്ങേണ്ട ഒരു ടൈം ആയിരിക്കുമ്പോൾ നമുക്ക് മെനക്കെട്ടി കേൾക്കാണ്ടല്ലോ.
0: അതെ അതെ, ശരിയാണ്. നമ്മുടെ പണികൾ നടക്കുകയും ചെയ്യും, എന്നാൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനും. അത് നമ്മളുടെ ഈ ഒരു മാധ്യമത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അല്ലേ?
1: പ്രത്യേകത പറയാൻ പറ്റാത്തൊരു അനുഭവമാണത്.
0: അതെ, തീർച്ചയായിട്ടും. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മൂന്ന് മക്കളുണ്ട്.
0: മക്കളൊക്കെ
1: മൂത്താളുടെ കല്യാണം കഴിഞ്ഞു, ആളൊക്കെ ഡ്രസ് വർക്കാണ്. പിന്നെ രണ്ടാമത്തെ ആള് ബാംഗ്ലൂരില്. താഴെ ആള് ടൂ വീലറിന്റെ മെക്കാനിക് പഠിക്കുന്നു.
0: അതെ, ശരി. അപ്പൊ എല്ലാവരും ജോലി ഒക്കെ ആയി അല്ലേ? എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ വർക്കിലാണ്. എന്നാലും ഇപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ ഒരു സമയമൊക്കെ ആവുമല്ലോ അല്ലെ, ഊണ് കഴിക്കാനൊക്കെ ഇരിക്കണ ഒരു.
1: അതെ അതെ, ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ്.
0: അതെ. എങ്ങനെയാ, പാട്ട് പാടുമോ ഷീബ ചേച്ചി?
1: അയ്യോ,
0: ആസ്വാദനം മാത്രമേ ഉള്ളൂ അല്ലേ?
1: ഓക്കെ,
0: പഴയ പാട്ടുകളോടാണ് ഇഷ്ടം എന്ന് തോന്നണം അല്ലേ?
1: പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. ഇപ്പോഴത്തെ ജനറേഷൻ ആകുമ്പോഴേ നമ്മൾ ഈ പഴയ പാട്ടൊക്കെ വെച്ച് കേൾക്കുമ്പോ അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അവരില്ലാത്ത സമയത്ത് നമുക്ക് ഫോണിൽ കേൾക്കാലോ.
0: അതെ അതെ.
1: അപ്പൊ നമ്മള് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ച് പാട്ടുകൾ കേൾക്കും, പഴയ പാട്ടുകൾ.
0: അപ്പൊ ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഒരു പഴയ പാട്ട് തന്നെയാണ്, ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ പാട്ട് ഇന്ന് എനിക്ക് പൊട്ടുമുട്ടാൻ. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം. ഇത് ഡെഡിക്കേറ്റ് ചെയ്യണുണ്ടോ ആർക്കെങ്കിലും?
1: ഹസ്ബൻഡിന്.
0: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ, മക്കളോടും ഒക്കെ പറയൂ കേട്ടോ. ശരി എന്നാല്. ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ഷീബ സുരേഷ് അല്ലേ?
1: അതെ,
0: തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്തുനിന്നാണ്.
1: ആ പറയൂ മാഡം.
0: ചെമ്മണ്ടയാണ് സ്ഥലം അല്ലേ? ചെമ്മണ്ട അങ്ങനെയല്ലേ
1: ഇല്ല ഇല്ല,
0: സ്ഥലപ്പേര്?
1: സ്ഥലം ഇരിങ്ങാലക്കുട, താണിശ്ശേരി.
0: ആഹാ,
1: വീട്ടുപേരാണ് ചെമ്മണ്ട.
0: ഓ,

0: ഹലോ,
1: ഹലോ.
0: ശക്തിധരനാണോ?
1: അതെ, ശക്തിധരനാണ്.
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്തു നിന്നാണ്.
1: നമസ്കാരം, നമസ്കാരം.
0: നമുക്കിവിടെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഗാനസല്ലാപത്തു നിന്ന് വിളിക്കണം എന്നും പറഞ്ഞ്. വടക്കേക്കാടാണ് വീട് അല്ലേ?
1: ഓക്കെ.
0: പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചി രാധാഗോവിന്ദാണ് അല്ലേ നമ്മുടെ സ്ഥിരമായിട്ട് അല്ലേ നമ്മുടെ മെയിൻ ശ്രോതാവ് എന്ന് പറയുന്നത് രാധാഗോവിന്ദാണ്, രാധ ചേച്ചിയാണ് അല്ലേ?
1: ഓക്കെ.
0: അത് ശരി. ഓക്കെ, എന്ത് ചെയ്യണം?
1: ഞാൻ പുറത്തായിരുന്നു, കൊറോണ സമയത്ത് വന്നതാണ്, പിന്നെ പോയില്ല.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയും രണ്ടു മക്കളും.
0: മക്കളൊക്കെ ജോലിയൊക്കെ ആയോ?
1: മക്കള് മകള് പുറത്താണ്, ഫാമിലി അവിടെയാണ്. പിന്നെ മകനും മകന്റെ രണ്ടുപേരും എഞ്ചിനീയർമാരാണ്.
0: അത് ശരി. അപ്പൊ അങ്ങനെ പോണു അല്ലേ? ഓക്കെ. എങ്ങനെയാ, പാട്ടൊക്കെ പാടുന്ന ആളാണോ?
1: പാട്ട് പണ്ടൊക്കെ പാടിയായിരുന്നു, ഇപ്പൊ പ്രായമായില്ലേ, അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട്.
0: പണ്ട് പാടിയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ചൊരു ഇപ്പോഴും ഇല്ലാതെ ഇരിക്കില്ലല്ലോ.
1: പാട്ട് കേൾക്കല് മാത്രമായി മാറി.
0: എൺപത്തിനാലിന്റെ
1: പുറത്ത് രാജ്യമെട്ടതാണ്. അപ്പൊ അതിനു മുമ്പ് കുറച്ചു കാലം തബല പഠിക്കുകയൊക്കെ വെച്ചാൽ അങ്ങനെ കൂടിയുണ്ടായിരുന്നു. പിന്നെ അത് ഗൾഫിൽ പോയതോട് കൂടി അതെല്ലാം അവിടെ അവസാനിച്ചു. അതും സൗദി അറേബ്യയിലായ അന്നത്തെ കാലത്ത് യാതൊരു സംഗീതപരമായൊരു കാര്യമില്ല.
0: അതിനൊന്നും അങ്ങോട്ട് ഒരു ഇതാക്കി കൊണ്ടുവരാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്, മനസ്സിൻ മണിച്ചിൽ.
1: മനസ്സിൻ മണിച്ചിൽ, അത് പെട്ടെന്ന് ചോദിച്ചോട് വായിൽ വന്ന പാട്ടാണ്.

അല്ലേ? ഓക്കെ. ആ അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം അല്ലേ? വീട്ടിലെല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം കേട്ടോ. വീണ്ടും നമുക്ക് കത്തുകൾ അയക്കണം. ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കണം. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണല്ലോ നമ്മുടെ പരിപാടിയിൽ, അപ്പൊ പുതിയൊരു ശ്രോതാവിനോടും കൂടെ സംസാരിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ നമുക്കിനി ഈ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ഈണം പകർന്നത്. ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: സുനിത ഷിബു അല്ലേ?
1: അതെ.
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്ത് നിന്നാണ്.
1: ആ നമസ്കാരം മാഡം.
0: കുറച്ചായി അല്ലേ പരിപാടിയിൽ പങ്കെടുത്തിട്ട്?
1: ആ ഒരുപാടായി.
0: ഒരുപാടായി. ഓക്കെ. ആ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു അല്ലേ, കുറച്ചല്ല നല്ലോണം വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെ നടന്നു അല്ലേ, അമ്മയുടെ വിയോഗം അല്ലേ?
1: ആ പെട്ടെന്ന്
0: ആ വിഷമിക്കണ്ട, എന്താ ചെയ്യുക. നമ്മള് മരണം എന്ന് പറയുന്നത് അല്ലേ, ഈ പറഞ്ഞ പോലെ പലപ്പോഴും രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. നമ്മൾ വിചാരിക്കാതിരിക്കണ സമയത്ത് കയറി വരും അല്ലേ. പക്ഷെ നമുക്ക് അറിയാലോ, ജനിച്ചാലൊരിക്കല് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇവിടം വിട്ടു പോയേ പറ്റുള്ളൂ. അപ്പോൾ വിഷമിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, എത്ര പറഞ്ഞാലും വിഷമം ഉണ്ടാവും എന്നറിയാം. എന്നാലും അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക കേട്ടോ. ആ ഓക്കെ.
1: നമ്മൾ ഒരുപാട് മരണം മരിച്ചവരെ കണ്ടിട്ടുണ്ടെങ്കിലും മരണം കണ്ടിട്ടില്ല. അമ്മയുടെ മരണം ഞാൻ നേരിൽ കണ്ടു.
0: അത് ശരി. ഓക്കെ.
1: ആ
0: കരയണ്ട, വിഷമിക്കരുത്, സാരില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഇതാ ഇതുപോലെ ഓരോ ഇത് വിചാരിക്കാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മകളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് അറിയാം കേട്ടോ, എനിക്ക് ഈ ഒരു വിഷമം മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിസ്സഹായരാണ് മരണത്തിന് മുൻപിൽ.
1: കുറച്ചേ ആയിട്ടുള്ളേ, ഡിസംബർ 2 പുലർച്ചേനാണ് മരിക്കുന്നത്. അന്നൊരു പ്രത്യേകതയുണ്ട്, എന്റെ മകൻ ജനിച്ചിട്ട് 18 വയസ്സാവുക. നാളും ഡേറ്റ് ഒരുമിച്ച് വന്നത് 18 വയസ്സിലാ.
0: അത് ശരി.
1: ശബരിമലക്ക് മാറിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിട്ട്. അമ്മ കിടന്നിട്ടില്ല, വയ്യാഞ്ഞിട്ട് കിടന്നിട്ടില്ല. ഈ ഷുഗറും പ്രഷറും പിന്നെ കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. അന്ന് 5 ദിവസം കിടന്നു, കൊഴപ്പില്ല പറഞ്ഞതാ. ക്രിയാറ്റിന്റെ അളവ് കൂടി, പെട്ടെന്ന്
0: കൂടി,
1: ഷുഗർ ലെവൽ തീരെ താണു. ഡിസംബർ 2 പുലർച്ചും
0: നമുക്ക്
1: അറിയുന്നില്ല, അമ്മ മരിച്ചു നമുക്ക് അറിയുന്നില്ലല്ലോ. മരണം
0: എന്നാലും ആ അമ്മയുടെ അടുത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെയും സാധിച്ചുല്ലോ. അങ്ങനെ കേട്ടോ. അതെ, ഇനി അമ്മയ്ക്ക് അമ്മ ബാക്കി വെച്ചു പോയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയും വിധം അതൊക്കെ ഇതാക്കി കൊടുക്കാം അല്ലേ. അതായത് അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്തു ചെയ്യാലോ കേട്ടോ.
1: അമ്മ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്തിട്ടുണ്ട്
0: ഉണ്ട് അല്ലേ. ഓക്കെ, വിഷമിക്കാതിരിക്കും, കരയരുത്. തീർച്ചയായിട്ടും. ആ ചായം എന്ന ചിത്രത്തിൽ അയിരൂർ സദാശിവൻ പാടിയത് ആ വയലാർ രാമവർമ്മയുടെ വരികളാണ്, ജി ദേവരാജന്റെ സംഗീതം. വിഷമിക്കാതിരിക്കും കേട്ടോ, ഇനി അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ.
1: ഹലോ, നമസ്കാരം നിഷ.
0: ഹാ, നമസ്കാരം ഷീജ ചേച്ചി. മനസ്സിലായി അല്ലേ നമ്പർ കണ്ടപ്പോഴേക്കും?
1: പെട്ടെന്ന് നമ്പർ ആകാശവാണി വരുന്ന കാരണം വേഗം കാത്തിരിക്കായിരുന്നു. അപ്പൊ പിന്നെ
0: അതെയോ?
1: കോള് വരാണ്ടായപ്പോ പിന്നെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് നീങ്ങിയ സമയത്ത് നിഷ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
0: ഓക്കെ. അപ്പൊ എന്താണ്, പേരക്കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ?
1: രണ്ടുപേരുടെയും കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു പിറന്നാള്. ദർശിത്, ധൻവിക രണ്ടുപേര് അല്ലൂസ് മല്ലി എന്ന് വിളിക്കും
0: അത്. ശരി.
1: അവര്
0: അപ്പൊ നമ്മുടെ ഗാന സന്ദേശത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലേ?
1: അയച്ചു അയച്ചു അയച്ചു
0: അയച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഒരു ദിവസമാണ് വരണത്
1: ഒരു
0: അല്ലേ?
1: ദിവസം, നാളെ ഒരു ദിവസം, ഉത്തരട്ടാതി നാളെ രണ്ടാഴ്ച.
0: രണ്ടാണ്.
1: ധൻവിക ഇപ്പൊ LKG യിൽ ചേർന്നുള്ളൂ.
0: ഏത് ക്ലാസ്സിലാണ്? രണ്ടില്. ഓക്കെ. അപ്പൊ ചേട്ടനെയും അനിയത്തിയുടെയും ഒരേ ദിവസമാണ് വരണത്.
1: അതെ അതെ, ഞങ്ങളേക്കും പെങ്ങൾക്കും അത് കാരണം എപ്പോഴും പറയും ഗിഫ്റ്റ് ആണ് കിട്ടിയത്.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ കുഞ്ഞുങ്ങളുള്ള കാരണം നേരം പോണത് അറിയില്ല, പാട്ടും കേക്കും. രാവിലെ അമ്മമാര് ജോലിക്ക് പോകും രണ്ടുപേരും.
0: അതെ. അപ്പൊ പിന്നെ അച്ഛമ്മയുടെ അടുത്ത് തന്നെയാണ് അല്ലേ
1: കുട്ടികളെ? പെറ്റായിരുന്നു അവള് അല്ലിക്കുട്ടി. അവൾക്ക് അമ്മയൊന്നും വേണ്ട, ഞാൻ എന്നെ മതിയെ.
0: അത് മിക്കവാറും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അമ്മമാരില്ലെങ്കിലും അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെ മതി മക്കൾക്ക്.
1: അതെ അതെ അതെ. അത് ധനി മൂത്ത മോന്റെ കുട്ടിയാ. അവള് നന്നായി പാട്ടും പാടും, പഠിപ്പിക്കും. ഓരോ പാട്ടുകള് പഴയത് പഠിപ്പിക്കും ഹരിതേ പാടാനായിട്ട്.
0: ഇവരും
1: പാടും.
0: ഓക്കെ. അപ്പോ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിലും നമ്മള് എല്ലാ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് മക്കളോട് പറയണം വരുമ്പോ കേട്ടോ.
1: പാട്ട് പാടാൻ നേരമില്ലല്ലോ.
0: ഇല്ല, നമ്മുടെ സമയം ഇങ്ങനെ കഴിയാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കുകയും വേണ്ട. ഇന്ന് ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാബുമോൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം മറ്റൊരവസരത്തില് കേട്ടോ ചേച്ചി. ശരി എന്നാല്. അപ്പതാ ഗാനം കേട്ടോളൂ. മക്കളോട്
1: എല്ലാവർക്കും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊറേ പേരൊക്കെ എന്നെ പരിചയമുള്ളവരുണ്ട്. ഷൈജ, ജയൻ ചേട്ടൻ, സുജാത ചേച്ചി, സത്യൻ ചേട്ടൻ, അങ്ങനെ എല്ലാവർക്കും എന്നെ പരിചയമുള്ള എല്ലാവർക്കും.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്ക്. ഓക്കെ ചേച്ചി, ശരി, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം കെ കെ ലത, ആൽബിൻ ബെൻസൺ. വീണ്ടും മറ്റൊരു ഗാനസല്ലാപത്തിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: Benchmark domestic equity indices were trading marginally up in the afternoon session today. The Sensex rose 158 points to 77,314, while the Nifty advanced 41 points to 24,127 when reports last came in. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holding series of high-level meetings with leading French business leaders in Paris today, also to attend Viva Tech Summit this evening. Center to construct over 26,000 kilometers of rural roads with allocation of more than 18,900 crore rupees in financial year 2026-27. Calcutta High Court refuses to stay West Bengal Speaker's decision to appoint Subrata Banerjee as Leader of Opposition. Memorandum of Understanding between the United States and Iran comes into effect, opens 60-day window for peace negotiations. And in hockey, India beat Uruguay 3-2, advanced to semi-finals in FIH Women's Nations Cup in New Zealand. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 49-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു, ശിക്ഷയേറ്റുവാങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനുള്ള കുരിശുകളും തയ്യാറായി. കഥയുടെ ആദ്യം ഇരട്ടക്കൊലപാതകം ചെയ്ത റസ്കോൾനിക്കോവിന് ഹൃദയം താങ്ങിപ്പിടിച്ചു നടക്കാൻ സോണിയ എന്ന കൂട്ടുകാരി നീട്ടിയത് തൻ്റെ ജീവിതകാലം മുഴുവനേറ്റ ദുരിതങ്ങളിൽ തനിക്കു താങ്ങായിരുന്ന സൈപ്രസ് മരത്തിൽ തീർത്ത കുരിശാണ്. കൊല്ലപ്പെട്ട ലിസവറ്റ നൽകിയ ചെമ്പുകുരിശ് അവൾ തനിക്കായി മാറ്റിവെക്കുന്നുണ്ട്. കാരണം അവൾക്കുള്ള പീഡനങ്ങൾ ഇനിയും തുടരുകയാണല്ലോ. സോണിയയുടെ അച്ഛൻ മർമലഡോവ് മരിച്ചുപോയി. നിസ്സഹായയായ ക്ഷയം പിടിച്ച അമ്മ കാതറീന മനോനില തെറ്റി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കളുമൊത്ത് കരളലിയിക്കുന്ന നൃത്തപ്പാട്ടുകളുമായി കാതറീന എങ്ങോട്ടു പോകുന്നു? സഹായിയായ ആൻട്രി, പെങ്ങൾ ഡോണിയയുടെ യാത്ര പറയുന്ന നിക്കോവ്, എല്ലാവരും ചേർന്ന് കണ്ണീരുപ്പിൽ കുതിർന്ന രംഗങ്ങൾ കടന്നുവരുന്നു.
4: ആരാ?
5: ഞാൻ ആൻട്രി. ഒരു പ്രധാന കാര്യം അറിയിക്കണം ഞാൻ വന്നത്.
4: എന്താണ്? എന്തു പറ്റി?
5: കാതറീനയ്ക്ക്
4: എന്താണുണ്ടായത്?
5: അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. മനോനില തെറ്റി വീടിന് പുറത്തിറങ്ങി ഓടി. ഇപ്പോ വീണ്ടും വീട്ടിലെത്തി പരസ്പര ബന്ധമില്ലാത്തവ പുലമ്പിക്കൊണ്ട് ആകെ പ്രശ്നം.
4: കഷ്ടം.
5: എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിന്റെ അച്ഛന്റെ പഴയ മേലുദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാതറീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവരവിടെ നിന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയെ ഇതിനോടൊക്കെ നാട്ടിൽ പാട്ടാക്കി.
4: എന്നിട്ടിപ്പോൾ
5: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവർ കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തൂ അത്രേ.
4: ഞാൻ ഇപ്പോ ഇറങ്ങാം.
5: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയുകയാണ്. അതിനിടയിൽ ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി

0: കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി സോണിയ, നീ വന്ന് കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
1: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു, അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
0: ഈ നില തുടർന്നാ പിടിച്ചാ കിട്ടില്ല. സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി, അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
1: ആൻഡ്രി, നിങ്ങൾ വന്നത് നന്നായി, ഞാൻ ഇറങ്ങാം.
2: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ, നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ, ഡോണിയ.
3: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, എനിക്ക് ഒരു നിമിഷമേ വേണ്ടു. ചേട്ടാ, എനിക്കിപ്പോ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുകയാ. യാതൊരു അപകടവും ഇല്ലാന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
2: ഡോണിയ, റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
3: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
2: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
3: എന്നാ ഞാൻ പോയേക്കാം.
2: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണെന്റെ രക്ഷാമാർഗം, അഭയം.
0: റസ്കോൾനിക്കോ, ഞാനാ ആൻഡ്രി.
2: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
0: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവർ പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവർ ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക, കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേര് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.
2: അപ്പോൾ സോണിയ
0: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴുഭ്രാന്താ. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ടു പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
2: ഇപ്പോൾ അവരെവിടെ?
0: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്, സോണിയുടെ താമസ സ്ഥലത്തിനടുത്താ.
2: നമുക്കിറങ്ങാം.
0: ആ ശരി.

0: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളുമല്ലേ, എന്തു നല്ല നിലയിൽ കഴിഞ്ഞവരാ.
1: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
2: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു സാർ ചക്രവർത്തി. ഇതിലേക്ക് കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം, അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ. അയ്യോ, ദയാലുവാണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
0: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം, കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
1: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, ഡോണിയ, കവിത സഖി, ആൻഡ്രി, അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 20 സെക്കൻഡും. അറിയിപ്പ്: മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റു വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ

0: വിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണം. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കൊതുക് കടിയേൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: Cariño.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് കെ ജി ജയൻ ജയവിജയ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ബഹുധരിരാഗത്തിൽ കമലദളായത ലോചന, ആദിതാളം ബാലമുരളീകൃഷ്ണയുടെ കൃതി.

0: കെ ജെ ജയൻ പാടിയ കൃതികളാണ് കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. സ്വരസാഗരം സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 3 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ഭഗവതി പാട്ട്, ചന്ദ്രമുകുന്ദരും സംഘവും അവതരിപ്പിച്ചത്.

ചന്ദ്രമുകുന്ദനും സംഘവും അവതരിപ്പിച്ച ഭഗവതി പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്രഗാനങ്ങൾ. കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനങ്ങൾ. ചിത്ര, കലാഭവൻ മണി, നിഷാദ് എന്നിവർ പാടിയത്.

കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസി പച്ചൻ. യേശുദാസ്, ചിത്ര, സുജാത മോഹൻ, സന്തോഷ് കേശവ് എന്നിവർ പാടിയത്.

FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, ജ്വൽ തീഫ്, ഗൈഡ്, ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 3 സെക്കൻഡ്. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, ചീഫ് റിപ്പോർട്ടർ കേരള കൗമുദി.

100% എഥനോൾ നേരിട്ട് ഇന്ധനമായി മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുന്നു. ഇന്ധനമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാവും ഇത് തുടക്കമിടുക. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് വാഹന നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് ചട്ടങ്ങളിൽ ഒപ്പുവച്ചതിനു ശേഷം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വർഷം ഏതാണ്ട് 22,00,000 കോടി രൂപയാണ് കേന്ദ്രം പെട്രോൾ ഡീസൽ മുതലായ ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ചെലവാക്കുന്നത്. പൂർണമായും എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉള്ള അവസ്ഥയിലേക്ക് രാജ്യം മാറുമ്പോൾ ഇത്രയും വിദേശ നാണ്യം ലാഭിക്കുന്നതിനു പുറമെ ഇന്ധനമേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുകയും ചെയ്യും. എഥനോൾ ഇന്ധനത്തിന്റെ ഉയർന്ന നികുതിയും കേന്ദ്രം ഒഴിവാക്കിയതിനാൽ പമ്പുകളിൽ സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം. സാധാരണ ശരാശരി വരുമാനക്കാർ പോലും കാറിലും ബൈക്കിലും മറ്റും പെട്രോൾ അടിക്കുന്നതിനായി ഇപ്പോൾ പ്രതിമാസം 1,000 ചെലവഴിക്കേണ്ടി വരുന്നു. എഥനോളിലേക്ക് മാറുന്നതോടെ ഈ

ക്കുന്നതിനു പുറമെ ഇന്ധന മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുകയും ചെയ്യും. എഥനോൾ ഇന്ധനത്തിന്റെ ഉയർന്ന നികുതിയും കേന്ദ്രം ഒഴിവാക്കിയതിനാൽ പമ്പുകളിൽ സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം. സാധാരണ ശരാശരി വരുമാനക്കാർ പോലും കാറിലും ബൈക്കിലും മറ്റും പെട്രോൾ അടിക്കുന്നതിനായി ഇപ്പോൾ പ്രതിമാസം ആയിരങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു. എഥനോളിലേക്ക് മാറുന്നതോടെ ഈ ഇന്ധന ചെലവിൽ ഏതാണ്ട് പകുതിയോളം ലാഭിക്കാൻ കഴിയുന്നതായിരിക്കും. ശമ്പളം വർദ്ധിക്കാതെ തന്നെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്താൻ ഇത് ഇടയാക്കും. അടുത്തിടെ കേന്ദ്രം 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നിലവിൽ 100,000 കോടിയിലധികം ലാഭം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കരിമ്പ് കർഷകർക്കും മറ്റും ഏകദേശം 80,000 കോടിയുടെ അധിക വരുമാനമുണ്ടാക്കാനും കഴിഞ്ഞതായി കേന്ദ്ര ഗതാഗത മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഈ 85 ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യ വാഹനം മാരുതി സുസുക്കി കമ്പനി പുറത്തിറക്കുകയും ചെയ്തു. വാഗണാറിന്റെ പരിഷ്കരിച്ച ഈ മോഡലിൽ ഒരേപോലെ പെട്രോളും ഈ 85 ഉപയോഗിക്കാൻ കഴിയും. ഹീറോയുടെ 2 ബൈക്കുകളും 85% എഥനോളിൽ ഓടിക്കാനാവുന്നവ വിപണിയിലേക്ക് വരുന്നു. എഥനോളിന്റെ അളവ് കൂടുന്നത് പരിസ്ഥിതി മലിനീകരണം വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ ഇടയാക്കും. കേരളം പോലെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് വാഹനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. എഥനോൾ ഉപയോഗം ഇവിടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വളരെയധികം സഹായകമാകും. ഇലക്ട്രിക് എഥനോൾ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതോടെ പുതിയ ഒരു ഇന്ധനയുഗത്തിലേക്ക് വഴി തുറക്കും. പല രീതിയിലുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾ സർക്കാരുകൾ പിരിക്കുന്നുണ്ട്. ഈ നികുതിയുടെ ഒരംശം ക്ഷേമപ്രവർത്തനങ്ങളായി ജനങ്ങളിലേക്ക് തിരിച്ചു നൽകേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും സർക്കാരിനുമുണ്ട്. നികുതി പണത്തിന്റെ സിംഹഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി ചെലവഴിക്കും. നികുതി പണം ഉപയോഗിച്ച് പൊതുഗതാഗതവും ആശുപത്രി സംവിധാനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനയെയും മറ്റും സർക്കാർ ഒരുക്കുന്നുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ ആര് അധികാരത്തിൽ വന്നാലും വ്യക്തിപരമായി നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒരു പൗരനും തൃപ്തനാകില്ല. വോട്ടു ചെയ്യുന്നവർക്ക് 50 വർഷം കഴിഞ്ഞ് രാജ്യം വികസിക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞാൽ ആരും ഇക്കാലത്ത് ഉൾക്കൊള്ളാനും തയ്യാറാവില്ല. ഇന്നത്തെ ജീവിത ചെലവുകൾ പരമാവധി ചുരുക്കി നാളേക്ക് കരുതി വയ്ക്കുന്ന ശീലം പഴയ തലമുറയുടേതായിരുന്നു. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ന് തനിക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ നേരിട്ട് ലഭിക്കുന്നു എന്നതിന് മാത്രമാണ് പുതിയ തലമുറ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനോപകാരപ്രദമായ സൗജന്യങ്ങൾ ഒരിക്കൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആർക്കും അത് പിൻവലിക്കാനാവില്ല. തമിഴ്നാട്, കർണാടക, പഞ്ചാബ് ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ നിലവിൽ വനിതകൾക്ക് സർക്കാർ ബസ്സിൽ ടിക്കറ്റിന് പണം നൽകേണ്ടതില്ല. ഈ ലിസ്റ്റിൽ കേരളവും സ്ഥാനം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. ഓർഡിനറി ബസ്സുകളിൽ നൽകിയിരിക്കുന്ന ഈ സൗജന്യം ക്രമേണ മറ്റ് സർവീസുകളിലേക്കും വ്യാപിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 മാസത്തോളം നീണ്ട ഇറാൻ US ഇസ്രയേലി യുദ്ധത്തിന് വിരാമമാകുന്നത് ലോകത്തിനാകമാനം സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. യുദ്ധവിരാമ കരാർ സംബന്ധിച്ച അന്തിമ ധാരണകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും സമാധാന കരാർ ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും നാളെ ഒപ്പുവെക്കുമെന്ന് ഇറാന്റെയും അമേരിക്കയുടെയും ഉന്നത നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ കരാറിന് മുന്നോടിയായി ധാരണാപത്രം ഓൺലൈനായി ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും ചെയ്തു. യുദ്ധവിരാമത്തിന്റെ വ്യവസ്ഥ പ്രകാരം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കും. പകരം ഇറാനെതിരെയുള്ള നാവിക ഉപരോധം US അവസാനിപ്പിക്കും. യുദ്ധം തുടങ്ങിയപ്പോൾ ഉള്ള 2 കടുത്ത നിലപാടുകളിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ തയ്യാറായതാണ് പ്രധാനമായും യുദ്ധവിരാമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എവിടെ യുദ്ധമുണ്ടായാലും ലോകത്താകമാനം അതിന്റെ പ്രതിഫലനമുണ്ടാകും. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളില്ലാത്ത കാലം ലോകജനത ഒരുപോലെ ആഗ്രഹിക്കുന്നു. പോലീസിൽ നീതിനിഷ്ഠമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് റോസാപ്പൂവല്ല കല്ലേറുകളാണ് കൂടുതലും കിട്ടാറുള്ളത്. വെല്ലുവിളികളും പ്രലോഭനങ്ങളും നിറഞ്ഞ സേനയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടും സംശുദ്ധമായ വ്യക്തിത്വത്തിന് ഒരു പോർലുമേൽക്കാതെ ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കിയ നിരവധി പേരുണ്ട്. ഏൽപ്പിച്ച പദവികളിലെല്ലാം മികവു കാട്ടിയിട്ടും ക്രമസമാധാന പാലന ചുമതലയുള്ള ഉന്നത പദവികൾ പലർക്കും നൽകാതിരിക്കുന്നത് ഭരണവൃന്ദത്തിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. മികച്ച സേവനം കൊണ്ട് ശ്രദ്ധേയനായിരുന്ന മുൻ DGP എ ഹേമചന്ദ്രനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായി നിയമിച്ചത് സ്വാഗതാർഹമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയാണ് ദൗത്യം. പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ഈ സേവനം നൽകുക. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ തടയാനും ശിക്ഷ ഉറപ്പാക്കാനും നിയമങ്ങളും വകുപ്പുകളുമുണ്ടെങ്കിലും ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്.
പലപ്പോഴും കോടതികളാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവർ നേരിടുന്ന വിഷമതകൾക്കുമെതിരെ സഹായഹസ്തം നൽകാറുള്ളത്. വാഹനാപകടത്തിൽ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത്

0: 30,000 രൂപ കണക്കാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി വിധിച്ചത് അതിന്റെ തെളിവാണ്. കുടുംബത്തിന്റെ പാലനം എന്നത് രാഷ്ട്രത്തിന്റെ പാലനമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതിനിടയിലാണ് പാലക്കാട് ജില്ലയിലെ അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ 13 വർഷത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ 23 കുട്ടികൾ മരിച്ച വാർത്ത പുറത്തുവരുന്നത്. ഇവരിലേറെയും പെൺകുട്ടികളാണ്. നിർധന കുടുംബങ്ങളിൽപ്പെട്ട ഇവർ ലൈംഗികാതിക്രമത്തിനടക്കം ഇരയായവർ എന്നതാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വേദനിപ്പിക്കുന്ന കാര്യം. ഇവയിൽ 2010 നടന്ന ഒരു കേസ് ഹൈക്കോടതി CBIക്ക് വിടുകയുണ്ടായി. ബാക്കിയുള്ള ദുരൂഹ മരണങ്ങളിലും റിപ്പോർട്ട് തേടിയ കോടതി 6 ആഗസ്റ്റിനകം മറുപടി സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന്, രാസലഹരി എന്നിവയുടെ ഉപയോഗം ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഏത് ഹീനകൃത്യത്തിനും പ്രേരിപ്പിക്കും. കർശനമായ നടപടികളും അന്വേഷണവും ഉണ്ടാകുമെന്ന് കണ്ടാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും. ഹൈക്കോടതി ഇടപെടൽ അതിന് സഹായകമാകുമെന്ന് വിശ്വസിക്കാം. തന്റെ 39th ജന്മദിനത്തിന് 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ലയണൽ മെസ്സി കുറിച്ചുവെച്ച ഹാട്രിക് കിരീടത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അൾജീരിയയ്ക്കെതിരെ മെസ്സി കുറിച്ച ഹാട്രിക് വെറുമൊരു റെക്കോർഡിനപ്പുറം ഫുട്ബോളിന്റെ ചരിത്രമാകുകയാണ്. ഫുട്ബോളിന്റെ മിശിഹ എന്ന വിളിപ്പേരിന് എന്തുകൊണ്ടും യോഗ്യനാണെന്ന് മെസ്സി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 23rd ലോകകപ്പ് മത്സരത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന തകർത്തത്. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക് നേടിയാണ് അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സി ടീമിനെ വിജയത്തിലെത്തിച്ചത്. മത്സരത്തിൽ 85 മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു. മത്സരം അവസാനിക്കുന്ന നിമിഷത്തിൽ പോലും അർജന്റീനയുടെ ഗോൾ വില കുലുക്കാൻ അൾജീരിയയ്ക്കായില്ല. കളിയുടെ 17:60-76 മിനിറ്റുകളിലാണ് മെസ്സി ഗോൾ നേടിയത്. ഈ ഹാട്രിക്കോടെ ലോകകപ്പിൽ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം 16. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മനിയുടെ മിറോസ്ലോവ് ക്ലോസെയുടെ റെക്കോർഡിനൊപ്പം മെസ്സി എത്തി. ഹാട്രിക് ജസ്റ്റ് മിസ്സായി എങ്കിലും മറ്റൊരു താരം കൂടി നോർവേ ടീമിൽ നിന്ന് ഉദയം കൊണ്ടു. ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന എർലിംഗ് ഹാലണ്ട്, അദ്ദേഹത്തിന്റെ ഇരട്ട ഗോൾ നോർവേക്ക് കരുത്തായപ്പോൾ 28 വർഷങ്ങൾക്കു ശേഷം കളിക്കുന്ന ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ മിന്നിത്തിളങ്ങുകയായിരുന്നു നോർവേ. ഇറാഖിനെതിരെ 4-1 നോർവേയുടെ വിജയം. 1998 നോർവേ അവസാനമായി ലോകകപ്പ് കളിച്ചത്. 28th മിനിറ്റിലാണ് എർലിംഗ് ഹാലണ്ടിന്റെ ആദ്യ ഗോൾ പിറന്നത്. ഡേവിഡ് മോളർ വോൾഫെ ഇടതുവിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ഗോൾ ഏരിയയിൽ നിന്ന് ഹോളണ്ട് തട്ടി പോസ്റ്റിലേക്ക് കയറ്റുകയായിരുന്നു. ലോകകപ്പിലെ ഹോളണ്ടിന്റെ ആദ്യ ഗോളാണിത്. 39th മിനിറ്റിൽ ഇറാഖ് തിരിച്ചടിച്ചു. എന്നാൽ 42nd മിനിറ്റിൽ ഗോളിയെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഹോളണ്ടിന്റെ അടുത്ത ഗോളെത്തി. ഇടതു വിങ് വഴി മുന്നേറിയ ഹോളണ്ട് ഇറാഖ് പ്രതിരോധത്തിന്റെ തടസ്സങ്ങളേതുമില്ലാതെ ഗോൾ കീപ്പറുടെ തൊട്ട് അരികിലെത്തി. ഇനിയും പുതിയ താരങ്ങളുടെ പിറവികൾ സംഭവിക്കട്ടെ.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
2: തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, ചീഫ് റിപ്പോർട്ടർ കേരള കൗമുദി, അവതരണം നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം സ്മിത രാജേഷ്.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.

0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സിൽ അല്പസമയത്തിനുള്ളിൽ നടത്തുന്ന പരിപാടി.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് 2026 പ്രതിദിന അവലോകനം കോഴിക്കോട്ടിലെ

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു പോർച്ചുഗലും കോംഗോയും തമ്മിലുള്ള പോരാട്ടം. ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം മെസ്സി മാജിക് കണ്ടെങ്കിലും ഇന്നലെ ഇതിഹാസ താരം ക്രിസ്റ്റിയാനോയും സംഘവും നിരാശപ്പെടുത്തി. രാത്രി 10:30 നടന്ന മത്സരത്തിൽ ഫിഫ റാങ്കിംഗിൽ 42 സ്ഥാനത്തുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചു. മൂർച്ചയേറിയ മുന്നേറ്റങ്ങൾ നടത്തി. ഒരുവേള കോംഗോ പോർച്ചുഗലിനെതിരെ കൂടുതൽ ഗോളുകൾ നേടുമെന്ന് വരെ തോന്നിപ്പിച്ചെങ്കിലും അതുണ്ടായില്ല. 6 ലോകകപ്പ് കളിക്കുന്നു എന്ന അപൂർവ നേട്ടവുമായി കളത്തിലിറങ്ങിയ ക്രിസ്റ്റിയാനോ തന്റെ പ്രതിഭയുടെ നിഴൽ മാത്രമായി മാറുന്ന കാഴ്ച

0: യാണ് ഇന്നലെ കണ്ടത്. മികച്ച മുന്നേറ്റം നടത്താനോ ഓൺ ടാർജറ്റിലേക്ക് പന്തുപായിക്കാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞില്ല. അവസാന ലോകകപ്പിൽ കിരീടവുമായി മടങ്ങണമെന്ന റൊണാൾഡോയുടെയും പോർച്ചുഗലിന്റെയും ആഗ്രഹങ്ങൾ കടുപ്പമേറിയതാവുമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ ആദ്യ മത്സരം. പോർച്ചുഗലിനായി 6 മിനിറ്റിൽ തന്നെ ജാവോ നെവാസ് ഗോൾ നേടി. കൂടുതൽ ഗോളുകൾ കോംഗോ വലയിലെത്തിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ച നിമിഷങ്ങൾ. എന്നാൽ ഗോൾ വഴങ്ങിയതോടെ ഇരട്ട ആവേശത്തോടെയാണ് കോംഗോ താരങ്ങൾ പന്തു തട്ടിയത്. പറങ്കിപ്പട ശരിക്കും വിറച്ചു എന്നു തന്നെ പറയാം. വഴങ്ങിയ ഗോളിന് പകരം വീട്ടാൻ ആദ്യ പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ കോംഗോയ്ക്ക് സാധിച്ചു. യോനെ വിസയാണ് പോർച്ചുഗലിന്റെ വലകൊലുക്കി കോംഗോയ്ക്ക് സമനില ഗോൾ നേടിക്കൊടുത്തത്. 52 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിനെത്തുന്ന കോംഗോ ചരിത്രത്തിൽ ആദ്യമായി നേടുന്ന ലോകകപ്പ് ഗോൾ. ഗോൾ നേടിയതോടെ വർദ്ധിത വീര്യത്തോടെ ആക്രമണം കടുപ്പിച്ച കോംഗോ പലപ്പോഴും ലീഡ് നേടുമെന്ന് കരുതിയെങ്കിലും നിർഭാഗ്യം വില്ലനായി. ഇതിനിടെ മികച്ച 2 അവസരങ്ങൾ ക്രിസ്റ്റിയാനോ പുറത്തേക്കടിച്ചു കളഞ്ഞതും കണ്ടു. കോംഗോയ്ക്കായി ലോകകപ്പിൽ പന്തു തട്ടിയ ഇന്ത്യൻ വംശജനായ സാമുവൽ മുത്തുസ്വാമിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കാമറൂണിനെയും നൈജീരിയയെയും ജമൈക്കയെയും പരാജയപ്പെടുത്തി ലോകകപ്പിന് യോഗ്യത നേടിയ കോംഗോ ഇതേ വീര്യത്തോടെ കളി തുടർന്നാൽ ഗ്രൂപ്പ് കെയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ആരെല്ലാം കടക്കുമെന്നത് പ്രവചനാതീതമായി മാറും. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകൾ. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ 1-3 ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്. മുനോസ്, ഡയസ്, ക്യാമ്പസ് എന്നിവരാണ് കൊളംബിയയ്ക്കായി ഗോൾ നേടിയത്. ഫൈസുല്ലയായിരുന്നു ഉസ്ബെക്കിന്റെ ഏക ഗോൾ സ്വന്തമാക്കിയത്. അതോടെ 3 പോയിന്റുമായി കൊളംബിയ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയം നേടി. തുല്യശക്തികളുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിച്ചിരുന്ന മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു. എന്നാൽ 2-4 ഗോളുകൾ നേടിയായിരുന്നു ഇംഗ്ലീഷ് പടയുടെ വിജയം. നായകൻ ഹാരി കെയ്ൻ 2 ഗോളുകളുമായി തിളങ്ങി. ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ് എന്നിവരായിരുന്നു മറ്റു 2 ഗോളുകൾ നേടിയത്. ക്രൊയേഷ്യയ്ക്കായി ബാറ്റുറീന, മൂസ എന്നിവരായിരുന്നു ഗോളുകൾ നേടിയത്. 12-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹാരി കെയ്നിലൂടെയാണ് ഇംഗ്ലണ്ട് ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. 36-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ മറുപടി ഗോൾ വന്നു. മാർട്ടിൻ ബാറ്റുറിനെയായിരുന്നു സമനില ഗോൾ കണ്ടെത്തിയത്. 42-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ തന്റെ 2-ാം ഗോളോടെ ടീമിന് ലീഡ് നേടിക്കൊടുത്തു. ഇംഗ്ലണ്ടിന്റെ സന്തോഷം അധികം നീണ്ടില്ല. വൈകാതെ തന്നെ ക്രൊയേഷ്യയുടെ മറുപടിയും വന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് ക്രൊയേഷ്യയുടെ പീറ്റർ മൂസ സമനില ഗോൾ പൊട്ടിച്ചത്. 2-2 സമനിലയോടെ പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ മനോഹരമായ ഗോളോടെയാണ് 2-ാം പകുതി ഉണർന്നത്. 47-ാം മിനിറ്റിലായിരുന്നു ഗോൾ. 85-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് 4-ാം ഗോളും നേടി. ഗ്രൂപ്പ് എല്ലിലെ മരണക്കളി അങ്ങനെ ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് തന്നെയാണ് 1-ാമത്. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പനാമയെ 1 ഗോളിന് തോൽപ്പിച്ച ഘാനയാണ് 2-ാം സ്ഥാനത്ത്. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്ത് 95-ാം മിനിറ്റിലാണ് കലേബിയറെങ്കിയുടെ ഗോളിലൂടെ ഘാന നാടകീയ വിജയം നേടിയത്. ഗോൾ നേടാനായില്ലെങ്കിലും ആദ്യ പകുതിയിൽ മുൻതൂക്കം പനാമയ്ക്കായിരുന്നു. എന്നാൽ 2-ാം പകുതിയിൽ ഉജ്ജ്വലമായ കളി പുറത്തെടുത്തായിരുന്നു ഘാന വിജയം നേടിയത്. പുതിയ പരിശീലകൻ കാർലോസ് ക്വിറോസിന് കീഴിൽ ഘാനയ്ക്ക് ഇത് മികച്ച തുടക്കമായി. ഇന്ന് രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് സൌത്ത് ആഫ്രിക്കയെ നേരിടും. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസിഗോവിനെയും പുലർച്ചെ 3:30 കാനഡ ഖത്തറിനെയും നാളെ രാവിലെ 6:30 മെക്സിക്കോ ദക്ഷിണ കൊറിയയെയും നേരിടും. എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ആവേശപ്പോര് കൂടുതൽ മുറുകുകയാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സമയം 4:51 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
7: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചക്രഭാഗം. ഈ പടത്തിൽ പി. സുശീല പാടിയത്. വയലാറിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയിയേ ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. അധ്യാപിക ഹെ പ്രമീള കുമാരി പി എൽ. ഛാത്രായം ഹെ കൃഷ്ണപ്രിയ ഓർ ജനിത.
2: नमस्ते बच्चों.
3: नमस्ते.
2: तो पिछली कक्षा में हमने एक कहानी पढ़ी थी. कहानी का नाम क्या था?
3: चटपट और नटखट.
2: कहानी के लेखक कौन थे जनता बताओ?
3: रमेश उपाध्याय.
2: शाबाश. अच्छा, कहानी के मुख्य पात्र कौन कौन थे?
3: चटपट और

0: नटकट।
1: छटपट पांचवी कक्षा में पढ़ता था और नटकट कौन सी कक्षा में पढ़ता था?
0: तीसरी कक्षा में।
1: तीसरी कक्षा में झटपट नटकट से कितने साल बड़ा था?
0: दो साल।
1: क्या क्या नजारे देखते थे स्कूल से घर तक जाते वक्त?
0: पोखर, बरगद, खेत, बाग, नाला और नदी।
1: बहुत अच्छे। देखिए, झटपट झुंझलाता पर कुछ कह ना पाता, बड़ा था, छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता था कि नटकट कुछ ज्यादा ही नटकट है। रास्ते चलते रुककर पोखर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतकें देखने लगता है। बरगद के ऊपर से नीचे आती जड़े पकड़कर झूलने लगता है। खेत में घुसकर खाने की कोई चीज खोजने लगता है। बाग से गुजरने पर आम या अमरूद तोड़ने लगता है। नाली को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है। अच्छा, तो जनता पढ़िए।
0: झटपट झुंझलाता पर कुछ कह ना पाता, बड़ा था, छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटकट कुछ ज्यादा ही नटकट है। रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतकें देखने लगता है। बरगद की ऊपर से नीचे आती जड़े पकड़कर चूलने लगता है। खेत में घुसकर खाने की कोई चीज खोजने लगता है। बाग से गुजरने पर आम या अमरूद तोड़ने लगता है। नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है।
1: बहुत अच्छे। तो देखिए, झटपट झुंझलाता पर कुछ कहना पाता, बड़ा था, छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता था कि नटकट कुछ ज्यादा ही नटकट है। तो झटपट जो है झुंझलाता था, झुंझलाना मतलब क्या था? उदासी या क्रोध से कुछ बोलना, लेकिन वो कुछ माँ से कह नहीं पाता था, क्योंकि माँ कहती थी कि छोटे का ध्यान तो बड़े को रखना ही है। इस वजह से वो कुछ वापस कह नहीं पाता था, लेकिन उसे भी पता था कि वो बड़ा है, उसे छोटे का ध्यान रखना है, लेकिन उसे लगता था कि नटकट जो है कुछ ज्यादा ही नटकट है। छोटे बच्चे हैं, उसका ध्यान तो रखना बड़े का फर्ज है, लेकिन यहाँ पर उसको लगता था कि नटकट कुछ ज्यादा ही नटकट है। പോയന്താണ് ഝട്ട്പട്ടിന് അമ്മ പറഞ്ഞ കാര്യം കേട്ടപ്പോ എന്താ തോന്നിയത്? മൂത്ത കുട്ടി തന്നെയാണ്, ചെറിയ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ ഒരു അമർഷവും ഒക്കെ തോന്നി, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അവൻ ചേട്ടനാണ്, അവനാണ് കുഞ്ഞനിയന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യം അവനും അറിയാം. പക്ഷെ അവൻ തോന്നിയിരുന്ന കാര്യം എന്ന് വെച്ചാല് നട്ട്കട്ട് കുറച്ചധികം കുസൃതിയല്ലേ എന്ന് അവന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവൻ അങ്ങനെ തോന്നിയത്? രാസ്ത ചൽത്തെ രുക്കർ പോക്കർ കെ പാനിക്ക് അന്തർ കി മച്ലിയ ഓർ പാനിക്ക് ഊപ്പർ കി ബതക്കെ ദേഖ്നെ ലഗ്താ ഹൈ. തോ ജബ് നട്ട്കട്ട് ജോ ഹൈ സ്കൂൾ സേ ഗർ ജാതാ ഥാ യാ ഫിർ ഗർ സേ സ്കൂൾ ജാതാ ഥാ തോ രസ്തേ മേ ജോ പോക്കർ ദിഖ്താ ഥാ ഉസ്കെ അന്തർ കെ മച്ലിയ ഓർ ബതക്കെ ദേഖ്താ രഹതാ ഥാ. എന്താ മനസ്സിലായി നിങ്ങക്ക്? നട്ട്കട്ട് തിരിച്ച് സ്കൂളിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോ കാണുന്ന കുറെ കാഴ്ചകളില്ലേ, ആ ചെറിയ കുളത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് അവിടെ എന്താണ്, വേഗത്തിൽ വീട്ടിൽ പോകാൻ നോക്കില്ല, അല്ലെങ്കിൽ സ്കൂളിലെത്താൻ നോക്കില്ല, അവിടെ നിന്ന് ആ കുളത്തിലെ അതിനുള്ളിലെ മീനുകളെയും അതുപോലെ തന്നെ പാനിക്ക് ഊപ്പർ തേർത്തി ബത്തക്കയും എന്ന് വെച്ചാല് വെള്ളത്തിന്റെ പുറത്ത് കാണപ്പെടുന്ന നീന്തുന്ന താറാവിനെയും നോക്കി നിൽക്കുമായിരുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെയോ, ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കെടുക്കർ ജൂൽനെ ലഗ്താ ഹെ. ബർഗത് മത്ലബ് ക്യാ ഹെ? ഉസ്കെ ജഡേ പക്കെടുക്കർ, ജഡ് മത്ലബ് ക്യാ ഹോത്താ ഹെ? വേര്. ആ ആൽമരത്തിന്റെ വേരിനെ പിടിച്ച് എന്ത് ചെയ്യുമായിരുന്നു? സബാഷ് ജൂലിലേക്ക് കോശിഷ് കരുതാ താ, ജൂല ജൂൽത്താ താ. അത് കൂടാതെ ഖേത് മേ ഗുസ്കർ, ഖേത് മാനി ക്യാ ഹോത്താ ഹെ?
0: വയൽ.
1: അതിൽ കേറിയിട്ട് ഖാനേക്കി ചീസ്, ഖാനേക്കി ചീസ് മത്ലബ് ക്യാ ഹോത്താ ഹെ?
0: കഴിക്കാൻ വല്ലതുണ്ടോ.
1: ആ ബിൽക്കുൽ ഠീക്ക്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞ് ആ വയലിലൊക്കെ പോയി നോക്കുമായിരുന്നു. ബാഗ് സേ ഗുസർനെ പർ

0: ആം യാ അമരൂ തോടനെ ലത്ത ഹെ ബാഗ്മേ ഗുസ്കർ അത് പോരാഞ്ഞിട്ട് തോട്ടത്തിൽ കയറിയിട്ട് എന്തിനെ പറിക്കാൻ നോക്കുമായിരുന്നു? ആ മാങ്ങയും പേരക്കയും ഒക്കെ പറിച്ച് കഴിക്കാൻ നോക്കുമായിരുന്നു. നാലേക്കോ ഉധർ സേ ഇതർ ഓർ ഇതർ സേ ഉധർ ചലാങ് ലഗാക്കർ പാർക്കർനേക്കാ ഖേൽ ഖേൽനേ ലഗ്ത. അതുപോലെ ഓടയുടെ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ചാടി ചലാങ് മാറണ എന്ന് പറഞ്ഞ എന്താണ് ചാടി കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. നദിക്ക് പുൽക്കോ ജൽദി സേ പാർക്കർനേക്ക് ബജായ് ഉസ്കെ മുണ്ടേർ സേ ടിക്കർ നീച്ചേ ബേത്തി നദിക്കോ നിഹാർനേ ലഗ്ത ഹെ. അതുപോലെ തന്നെ നദിയുടെ കരയിൽ എത്തിയിട്ട് മുണ്ടേർ മുണ്ടേർ എന്ന് പറഞ്ഞ എന്താണ് കൈവരിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ആ കൈവരിൽ ടിക്കർ ടിക്കന എന്ന് പറഞ്ഞ എന്താണ് അവിടെ അങ്ങ് നിക്കുക. ടെഹർന ടിക്കന എന്ന് പറഞ്ഞ എന്താണ് ഹിന്ദിയിൽ അർത്ഥം? ടെഹർന അവിടെ അങ്ങ് തങ്ങുക. അവിടെ അങ്ങ് നിന്നിട്ട് നദിക്കോ നിഹാറിനെ ലത്താൻ നദിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ സ്റ്റെയറിങ് എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ, ഒരാളെ സ്റ്റെയർ ചെയ്യുക മീൻസ് നോക്കി നിൽക്കുക. അതുപോലെ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ കുറേ നേരം അതിനെങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ. എന്തൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ? പോക്കറിലെ മീനുകളെയും താറാവിനെയും നോക്കി നിൽക്കുക കുറേ നേരം. അത് കഴിഞ്ഞ് ആൽമരത്തിലെ വലിയ വള്ളികളുണ്ടല്ലോ അതിനെ പിടിച്ച് ഊഞ്ഞാലാടുമ്പോൾ ആടിക്കളിക്കുകയായിരുന്നു. അതുപോലെ ഖേത്തിൽ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുക. അതുപോലെ തോട്ടത്തിൽ പോയി മാങ്ങയും പേരക്കയും ഒക്കെ പറിച്ചു കഴിക്കുക. അതുപോലെ ഓടയിൽ അപ്പുറം ഇപ്പുറം ചാടിക്കളിക്കുക. നദിക്കരയിൽ പോയിട്ട് കുറേ നേരം അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കാരണമാണ് നട്ട്കട്ട് താമസിച്ചു പോകുന്നത്. മനസ്സിലായോ? ശരി, അടുത്ത നോക്കിയേ. ഏക് ദിൻ തോ നട്ട്കട്ടിനെ ഹത് ഹി കർദി ദോനോ ബായ് സ്കൂൾ സേ ലോട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേക്കെ ബജായ് നീച്ചേ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പോഞ്ച ബസ്തേ മേ പേലേ സേ ബനാകർ രക്കി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കേ ബേത്തേ പാനി മേ ഛോഡ് ദി നാവേ ബേ ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോകർ താലി ബജാനേ ലഗാ. കൃഷ്ണപ്രിയ,
1: ഏക് ദിൻ നട്ട്കട്ട് നേ ഹത് ഹി കർദി ദോനോ ഭായ് സ്കൂൾ സേ ലൗട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേ കേ ബജായ് നീച്ചേ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പഹുഞ്ച ബസ്തേ മേ പഹലേ സേ ബനാകർ രഹി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കേ ബഹ്തേ പാനി മേ ചോട് ദി നാവേ വഹ് ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോകർ താലി ബജാനേ ലഗ.
0: അച്ഛാ തു ദേഖിയേ, ഏക് ദിൻ തോ ഹദ് കർദി ഉസ്നെ ക്യാ കിയാ ഥാ ഏക് ദിൻ നട്ട്കട്ട് നേ ക്യാ കിയാ. ഏക് ദിൻ തോ നട്ട്കട്ട് നേ ഹദ് ഹി കർദി മത്ലബ് ക്യാ ഹോതാ ഹദ് കർന ഹദ് പാർ കർ ദേന ജോ കർത്തേ ഉസേ അധിക് കർന ഉസ്കോ കർത്തേ ഏക് ഹദ് ഹോതീ ഹൈ ഉസ്കോ പാർ കർന ഹൈ നാ. തോ ദേഖിയേ ജബ് വോ ദോനോ നദി കേ പുൽ കേ പാസ് പഹുഞ്ചേ തോ ഝട്ട്പട്ട് ആഗേ ചലാ ഗയാ ലേക്കിൻ നട്ട്കട്ട് പുൽ കോ പാർ കർനേ കേ ബജായ് പുൽ സേ നീച്ചേ നദി കി ഓർ ഉതർ ഗയാ ഓർ വഹാ ജാകർ പെഹലേ സേ ബസ്തേ മേ ക്യാ ബനാകേ രഖാ ഥാ ഉസ്നേ കാഗസ് കേ നാവ് ബനാകേ രഖാ ഥാ ഓർ ഉസ്കോ ബസ്തേ സേ ബാഹർ ഉഠായാ ഓർ പാനി മേ ബഹാ ദിയ ഓർ ജബ് വോ നാവേ ജോ ഹൈ ചൽ പടി പാനി മേ തോ ബഹുത് ഖുഷ് ഹോകർ താലി ബജാനേ ലഗ. അപ്പൊ എന്താ ചെയ്തത്? ഒരു ദിവസം നട്ട്കട്ട് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കുസൃതികൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങ് അതിരി കടന്നു. എന്താ ചെയ്തത്? ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ നദിയുടെ അവിടെ എത്തിയിട്ട് നദിയുടെ പുൽപുള്ളെന്ന് പറഞ്ഞ എന്തോന്നാണ് പാലം, ആ പാലം കടന്നു പോകാതെ എന്താ ചെയ്തത്? അതിന്റെ താഴെ നദിക്കരയിൽ പോയി നിന്നു. അതിന്ന് ഇറങ്ങി താഴെ കരയിൽ പോയി നിന്നു. ഝട്ട്പട്ട് അങ്ങ് പാലം കടന്ന് അങ്ങ് മുന്നോട്ടും പോയി. നട്ട്കട്ട് എന്ത് ചെയ്തു? താഴെ നദിക്കരയിലേക്ക് പോയി നിന്നു. എന്നിട്ടാ എന്താ ചെയ്തത്? പതിയെ ബാഗിൽ നിന്ന് ബസ്താന്ന് പറഞ്ഞ എന്തോ ബാഗ് ബാഗിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നിർമ്മിച്ചു വെച്ചിരുന്ന എന്താണ് കാഗസ് കി നാവ് പേപ്പറിന്റെ ബോട്ട് എടുത്തു. എന്നിട്ട് പതുക്കെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴുക്കി വിട്ടു. അപ്പൊ ആ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നത് കണ്ടപ്പോഴേക്ക് ആൾക്ക് നല്ല സന്തോഷമായി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിച്ച് കൈയോട്ടാൻ തുടങ്ങി അല്ലെ, താലി ബജാനേ ലഗ, ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. തോ നാവ് ക്യാ ഉസ്നെ പെഹലേ സേ ബനാകേ ലായാ ഥാ നട്ട്കട്ടിനെ
1: ഘർ സേ പഹലാ ബനാകേ
0: പെഹലേ ബനാകേ ലായാ ഥാ കഹാ പേ രക്കേ ലായാ ഥാ
1: ബസ്താ മേ
0: ബസ്തേ കേ അന്ദർ രക്ക ലായാ. തോ അഗ്ലാ ദേഖിയേ, ഉദർ പുൽ പർ പഹുഞ്ച് ചുക്കേ ഝട്ട്പട്ട് നേ പീച്ചേ മുഡ്കർ ദേഖാ തോ നട്ട്കട്ട് നഹീ ദിഖാ ഝട്ട്പട്ട് ഗബരാ ഗയാ കി നട്ട്കട്ട് കഹാ ഗയാ താലി ബജനെ കി ആവാസ് സുൻകർ നീച്ചേ ദേഖാ തോ നട്ട്കട്ട് നീച്ചേ നദി കിനാരെ ഖടാ ദിഖാ ഝട്ട്പട്ട് കോ ഉസ് പർ ബഹുത്

0: गुस्सा आया, जोर से चिल्लाकर बोला, अरे छोटे, तुम वहाँ नीचे क्या कर रहे हो? नटखट ने चौंक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका। अचानक उसका पांव फिसला और वह पानी में गिर पड़ा। पानी का बहाव तेज था और नटखट को तैरना नहीं आता था। छोटा सा ही तो था, बह गया, डूबते उतरते दूर जाने लगा। तो कौन पानी में गिर गया?
1: नटखट।
0: क्या उसको तैरना आता था?
1: नहीं।
0: तो देखिए क्या होता है, जब वो झटपट जो है पुल के उस पार पहुंच गया तो उसने पीछे मुड़कर देखा, उसने देखा कि नटखट आ रहा है कि नहीं, लेकिन उसे कौन नहीं दिखा? नटखट नहीं दिखा। तो झटपट जो है घबरा गया, उसने चारों ओर देखा कि कहां गया नटखट। उसी समय पुल के नीचे से ताली बजने की आवाज आई, तो उसको समझ में आया कि नटखट कहां पर है, नदी किनारे है। उसने वहां पर देखा और उसको गुस्सा आ गया, इसलिए उसने चिल्लाकर कहा कि अरे छोटे, तुम वहां नीचे क्या कर रहे हो? नटखट ने चौंक, जब वो गुस्से वाली आवाज सुनी, नटखट चौंक गया, घबरा गया और उसने ऊपर देखा, चौंक गया, और तभी उसने नीचे झुककर अपना बस्ता लेने की कोशिश की। जैसे ही वो नीचे झुका, क्या हुआ, उसका पैर जो है फिसल गया और वो कहाँ गिर पड़ा? नदी में गिर पड़ा। और जो है उसको तैरना नहीं आता था और डूबते उतरते वो नदी में बहने लगा। അങ്ങനെ ആ പാലം കടന്ന് മുന്നോട്ട് പോയ ഝട്ട്പട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി, നട്ട്കട്ട് കൂടെ വരുന്നുണ്ടോന്ന്. അപ്പം കൂടെ ഉണ്ടായിരുന്നോ നട്ട്കട്ട്? ഇല്ലായിരുന്നു. അങ്ങനെ ഝട്ട്പട്ട് ആകെ പേടിച്ചുപോയി, എവിടെ പോയി അനിയൻ എന്നുള്ള രീതിയിൽ ടെൻഷനായി, പേടിച്ചുപോയി. ആ സമയത്താണ് താഴെ നദിക്കരയിൽ നിന്ന് എന്തിന്റെ ശബ്ദം കേട്ടത്?
1: കൈയടിക്കുന്ന
0: ശബ്ദം. ആ താലി ബജ്നേക്ക്, കൈയടിക്കുന്ന ശബ്ദം കേട്ടത്. ആ സമയത്ത് ഝട്ട്പട്ടിന് ദേഷ്യം വന്നു, അതുകൊണ്ട് തന്നെ നല്ല ഒച്ചത്തില് ഝട്ട്പട്ട് ആർക്ക് വഴക്ക് കൊടുത്തു? നട്ട്കട്ടിന്. ആ അരേ ചോട്ടേ തൂവാ ക്യാ കറാ, നീ അവിടെ എന്താ ചെയ്യുന്ന താഴെ എന്നും പറഞ്ഞിട്ട് വഴക്ക് കൊടുത്തു. ഈ വഴക്ക് കേട്ടത് നട്ട്കട്ട് ഞെട്ടിപ്പോയി. ആ ഞെട്ടലില് കുനിഞ്ഞു ബാഗ് എടുക്കുന്നതിന്റെ ഇടയില് കാല് വഴുതി, പാവൻ നട്ട്കട്ട് എവിടെ പോയി വീണു? നദിയില് പോയി വീണു. നട്ട്കട്ടിന് നീന്താൻ അറിയായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. കുഞ്ഞായിരുന്നു, അവനെ അറിയില്ലായിരുന്നു. അങ്ങനെ മുങ്ങിയും താഴ്ന്നു അവൻ കുറച്ചധികം ദൂരം എന്ത് ചെയ്യാൻ തുടങ്ങി, വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. തോ ആജ് കി ജോ കക്ഷ ഹേ അഭി തക് ഹംനെ ജഹാ തക് പഠാ ഉസ്സേ മേ കുച്ച് പ്രശ്ന പൂച്ഛ്നേ ജാ രഹി ഹൂം. കൃഷ്ണപ്രിയ ആപ് ബതായിയേ കി കാഗസ് കേ നാവ് കിസ്നേ ബനായ?
1: നട്ട്കട് നേ കാഗസ് കേ നാവ് ബനായ ഹേ.
0: കാഗസ് കേ നാവ് നട്ട്കട് നേ കിസ്കേ അന്ദർ രക്കേ ലേക്ക് ആയ?
1: കാഗസ് കേ നാവ് ബസ്തേ കേ അന്ദർ
0: രക്ക ലായ. जब नटखट ने कागज के नाव को पानी में बहाया, वो खुश होकर क्या करने लगा?
1: नटखट खुश होकर ताली बजाने लगा.
0: अचानक जब झटपट ने उसे आवाज दी, उसने बस्ता लेने की कोशिश की तो पैर फिसल कर पानी में गिर गया. क्या उसे तैरना आता था?
1: नहीं,
0: उसे तैरना नहीं आता था. बच्चों, अभी आपको आज की कक्षा की कुछ शंका है?
1: नहीं जी.
0: तो आज की कक्षा यहाँ पर समाप्त करती हूँ.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद.
2: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് പ്രമീള കുമാരി പി എൽ, പഠിച്ചത് കൃഷ്ണപ്രിയ, ജനിത എന്നിവർ.

0: സമയം 5 മണി കഴിഞ്ഞ് 15:04 ആകാശവാണി തൃശൂർ.
1: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പവഴികൾ തേടി പണക്കാരനാകാൻ ശ്രമിക്കരുത്. തെറ്റായ വഴിയിലൂടെ നേടുന്ന പണവും വിജയവുമൊക്കെ താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും. യുവതലമുറയെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചങ്ങാതി പരിപാടി. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957.

ആ നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾക്കിടയിലാണ് അമൽ വളർന്നത്. അവിടെ ഒരു കൊച്ചു വീടും അവരുടെ വിശപ്പടക്കാൻ സഹായിക്കുന്ന ചെറിയൊരു കൃഷിഭൂമിയും മാത്രമായിരുന്നു ആ കുടുംബത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം. അമലിൻ്റെ അച്ഛൻ മാധവൻ പുലർച്ചെ മുതൽ ആ മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്. അമലിന് താഴെ അവനേക്കാൾ 6 വയസ്സ് ഇളയതായ ഒരു അനിയൻ കൂടി ഉണ്ടായിരുന്നു. അഖിൽ എന്നാണ് അവൻ്റെ പേര്. അവൻ നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു അമൽ. പ്ലസ് ടുവിന് അവന് നല്ല മാർക്ക് കിട്ടി. അതോടെ അവന് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ കോളേജിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവിടേക്ക് അയച്ച് പഠിപ്പിക്കുക എന്നത് മാധവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ മകൻ്റെ ഭാവിയോർത്ത് അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. കുടുംബത്തിൻ്റെ ഒരേ ഒരു ജീവനോപാധിയായ ആ കൃഷിഭൂമിയുടെ ആധാരം അദ്ദേഹം ബാങ്കിൽ പണയം വെച്ചു. അവിടെ നിന്നും വലിയൊരു തുക വായ്പയെടുത്താണ് മകനെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോൾ അമലിൻ്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. നന്നായി പഠിച്ച് ഒരു നല്ല നേഴ്സാവുക എന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. അതിനുശേഷം വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിച്ച് അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടണമെന്നും അവൻ ആഗ്രഹിച്ചു. ഒപ്പം തൻ്റെ അനിയൻ അഖിലിനെ നല്ല നിലയിൽ പഠിപ്പിക്കണം. അവനും ഒരു നല്ല ജോലി വാങ്ങി നൽകണം. ബാംഗ്ലൂർ നഗരം അമലിന് തികച്ചും അപരിചിതമായിരുന്നു. അവിടുത്തെ തിരക്കും വലിയ കെട്ടിടങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബര ജീവിതവും അവനിൽ ഒരുതരം ഭയമുളവാക്കി. നാട്ടിലെ ശാന്തതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മായാലോകത്തേക്കാണ് അവൻ വന്നിറങ്ങിയത്. അവൻ ചേർന്ന നഴ്സിംഗ് കോളേജ് വളരെ വലുതായിരുന്നു. വലിയ ചില്ലുമേഞ്ഞ കെട്ടിടങ്ങളും വലിയ ലാബുകളും 100 കണക്കിന് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. കോളേജിലെ അന്തരീക്ഷം എപ്പോഴും ബഹളം നിറഞ്ഞതായിരുന്നു. എങ്ങും ഇംഗ്ലീഷിലും കന്നഡയിലുമുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു കേട്ടത്. അത് അവനിൽ വലിയൊരു അപകർഷതാബോധമുണ്ടാക്കി. ഹോസ്റ്റൽ മുറിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. ഒരു ചെറിയ മുറിയിൽ 4 പേരാണ് താമസിച്ചിരുന്നത്. അവിടെ ഒട്ടും സ്വകാര്യതയില്ലായിരുന്നു. രാത്രികളിൽ വണ്ടികളുടെ ഹോൺ ശബ്ദം കാരണം അവന് ആദ്യമൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ കാര്യങ്ങൾ അവന് കൂടുതൽ സങ്കീർണമായി തോന്നിത്തുടങ്ങി. നാട്ടിലെ ലളിതമായ ഭക്ഷണ രീതികളിൽ നിന്ന് ബാംഗ്ലൂരിലെ ഭക്ഷണത്തോടും അവിടുത്തെ രീതികളോടും പൊരുത്തപ്പെടാൻ അവൻ ബുദ്ധിമുട്ടി. ഏറ്റവും വലിയ വില്ലൻ ഭാഷയായിരുന്നു. കന്നഡയും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെട്ട അമലിന് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരുടെ ഇടയിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. നാടുമായുള്ള അകൽച്ചയും ഒറ്റപ്പെടലും അവനെ

കടുത്ത മാനസിക വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ഈ സമയത്തൊക്കെ നാട്ടിൽ നിന്ന് അച്ഛൻ അവനെ ഫോണിൽ വിളിക്കുമായിരുന്നു. ബാങ്ക് പലിശയെക്കുറിച്ചും കൃഷിയിടങ്ങളിലെ നഷ്ടത്തെക്കുറിച്ചും മാധവൻ അറിയാതെ സങ്കടപ്പെടുമായിരുന്നു. തൻ്റെ അച്ഛൻ നാട്ടിൽ പട്ടിണി കിടന്നാണ് തനിക്ക് ഇവിടെ പണം അയക്കുന്നത് എന്ന ചിന്ത അമലിൻ്റെ വിഷാദത്തിൻ്റെ ആഴം കൂട്ടി. പഠിത്തത്തിനിടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണമുണ്ടാക്കണമെന്ന് അമൽ വിചാരിച്ചു. അങ്ങനെ അച്ഛനെ സഹായിക്കണമെന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു. ഈ മാനസികാവസ്ഥയിലാണ് അമലിൻ്റെ കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിയായ ഡിക്സൺ അവനെ പരിചയപ്പെടുന്നത്. അമലിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികാവസ്ഥയും ഡിക്സൺ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിൻ്റെ ആളൊഴിഞ്ഞ കോണിൽ വെച്ച് ഡിക്സൺ അവനോട് സംസാരിച്ചു. അവൻ അമലിനോട് പറഞ്ഞു, "ഡാ അമൽ, നിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് നല്ല പണമുണ്ടാക്കാനൊരു വഴിയുണ്ട്. ചില ചെറിയ പാക്കറ്റുകൾ ഞാൻ തരുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മതിയെന്ന് അവൻ പറഞ്ഞു. ആരും അറിയില്ല, വലിയ ലാഭമാണ്" എന്ന് പറഞ്ഞ് ഡിക്സൺ അവനെ പ്രലോഭിപ്പിച്ചു. ആദ്യം നേഴ്സിംഗ് പഠിക്കുന്ന അമൽ ആ നിർദ്ദേശം കേട്ട് ഭയന്നു മാറി നിന്നു. ജീവൻ്റെ മൂല്യം അറിയേണ്ട അവൻ ഇത് നിയമവിരുദ്ധമാണ്, എനിക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടക്കാരിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് അച്ഛൻ ഫോണിൽ വിതുമ്പി കരഞ്ഞു. അതോടെ അമലിൻ്റെ മനസ്സിലെ ഭയം പാടെ മാറിപ്പോയി. അച്ഛനെ സഹായിക്കാനുള്ള അമിത ആവേശം അവനെ ഡിക്സൻ്റെ വാക്കുകളെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പിച്ചു. ഒടുവിൽ മനസാക്ഷിയെ കുഴിച്ചുമൂടി അവൻ ആ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി മാറി. ഒരു ഡ്രഗ് ഡീലറായി അവൻ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ചെറിയ പാക്കറ്റുകൾ കൃത്യമായി ആവശ്യക്കാരിലേക്ക് എത്തിച്ചതോടെ അമലിൻ്റെ കൈകളിലേക്ക് വലിയ തുകകൾ വരാൻ തുടങ്ങി. അവൻ ആ പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പണം വരാൻ തുടങ്ങിയതോടെ അവൻ്റെ വിഷാദരോഗം മാറിയതുപോലെ അവന് തോന്നി. ഇതിനിടയിൽ ഒരിക്കൽ അവൻ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഹോസ്റ്റൽ മുറിയിൽ വച്ച് മയക്കുമരുന്ന് പാക്കറ്റുകൾ തിരിക്കുമ്പോൾ അവിടുത്തെ വാർഡൻ അപ്രതീക്ഷിതമായി പരിശോധനയ്ക്കെത്തി. ആ സമയം വാർഡൻ മുറിയുടെ വാതിലിൽ ശക്തിയായി മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ആ പാക്കറ്റുകൾ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞ് അമൽ അന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവം അവന് ഭയത്തിന് പകരം ഒരു അനാവശ്യ ആത്മവിശ്വാസമാണ് നൽകിയത്. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരം അവൻ്റെ മനസ്സിൽ വളർന്നു. പതുക്കെ മറ്റുള്ളവർക്ക് വിറ്റിരുന്ന മയക്കുമരുന്ന് അമൽ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. പണത്തിൻ്റെ തിളക്കവും ലഹരിയുടെ സുഖവും അവനെ പൂർണ്ണമായി മാറ്റിമറിച്ചു. മൂന്നാം വർഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും അമൽ ഒരു കടുത്ത മയക്കുമരുന്നിന് അടിമയായ വ്യക്തിയായി മാറി. ക്ലാസുകൾ പൂർണ്ണമായി മുടങ്ങി. പരീക്ഷകളിൽ അവൻ തുടർച്ചയായി പരാജയപ്പെടാൻ തുടങ്ങി. അവൻ്റെ പഴയ സ്വപ്നങ്ങളൊക്കെ ലഹരിയുടെ പുകച്ചുരുളുകളിൽ മറഞ്ഞുപോയി. ഒരു ദിവസം രാത്രി വൈകി അമലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ്റെ സ്ഥിരം കസ്റ്റമറിൽ ഒരാളായിരുന്നു അത്. അടിയന്തരമായി ഒരു പാക്കറ്റ് വേണമെന്നായിരുന്നു അവൻ്റെ ആവശ്യം. യാതൊരു സംശയവുമില്ലാതെ ലഹരിയുടെ പുറത്ത് അമൽ ആ പാക്കറ്റുമായി ബൈക്കിൽ കുതിച്ചു. നഗരത്തിലെ വിജനമായ ഒരു പഴയ കെട്ടിടത്തിന് മുന്നിലേക്കാണ് അവൻ ചെന്നത്. എന്നാൽ ആ സ്ഥലം ഒരു കെണിയായിരുന്നു. പോലീസ് നേരത്തെ തന്നെ ആ കസ്റ്റമറെ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു. അവനെ ഭീഷണിപ്പെടുത്തി അവന് മരുന്നെത്തിക്കുന്ന പ്രധാനിയെ വിളിച്ചു വരുത്താൻ പോലീസ് തന്ത്രം മെനഞ്ഞതായിരുന്നു അത്. ബൈക്ക് നിർത്തി പാക്കറ്റ് കൈമാറാൻ തുടങ്ങിയതും സിവിൽ വസ്ത്രം ധരിച്ച പോലീസുകാർ അമലിനെ വളഞ്ഞു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ജീപ്പിലേക്ക് വലിച്ചിഴച്ചിട്ടു. ആ പട്ടണത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനെ കൊണ്ടുപോയത്. കരിപുരണ്ട ചുവരുകളും പഴകിയ ഫയലുകളുടെ മണവുമുള്ള ഭയപ്പെടുത്തുന്ന ഒരിടമായിരുന്നു അത്. സ്റ്റേഷൻ്റെ ഒരു കോണിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് തീർത്ത ഇടുങ്ങിയ ലോക്കപ്പുണ്ടായിരുന്നു. അതിൻ്റെ തറ തികച്ചും അഴുക്കു പിടിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. മറ്റ് ചില കുറ്റവാളികൾക്കൊപ്പം അമലിനെ ആ ലോക്കപ്പിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. കൊതുകുകളുടെ ശല്യവും സിമെൻ്റ് തറയിലെ തണുപ്പും കാരണം അവൻ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് താൻ എത്ര വലിയ കെണിയിലാണ് വീണതെന്ന് അമൽ തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ മാധവനും അമ്മയും സ്റ്റേഷനിൽ വെച്ച് തകർന്നുപോയി. തങ്ങളുടെ മകൻ ഒരു കുറ്റവാളിയായി ലോക്കപ്പിൽ കിടക്കുന്നത്

0: അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേസിൽ നിന്ന് മകനെ രക്ഷിക്കാൻ മാധവന് വീണ്ടും വലിയ തുകകൾ കണ്ടെത്തേണ്ടി വന്നു. ഈ പ്രക്രിയയ്ക്കിടയിലാണ് അമലും കുടുംബവും കഠിനമായ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. മയക്കുമരുന്ന് മാഫിയെ പിടികൂടേണ്ട നിയമപാലകരിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ ഡീലർമാരിൽ നിന്ന് സ്ഥിരമായി പണം വാങ്ങുന്നവരായിരുന്നു. വലിയ തുകകൾ കൈക്കൂലിയായി വാങ്ങിയതിന് ശേഷം അമലിനെ കടുത്ത വകുപ്പുകൾ ചുമത്താതെ പോലീസ് കേസ് ഒതുക്കി തീർത്തു. നിയമത്തിൻ്റെ വഴിയിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടെങ്കിലും ആ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അമലിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം മുഴുവൻ പിഴിഞ്ഞെടുത്തിരുന്നു. കോളേജിൽ നിന്നും അമലിനെ സ്ഥിരമായി പുറത്താക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ആഡംബരങ്ങളും നേഴ്സ് എന്ന സ്വപ്നവും ഉപേക്ഷിച്ച് മാനസികമായി തകർന്ന അമലിനെ മാതാപിതാക്കൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ആദ്യം ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ കഠിനമായ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ സാധാരണ നിലയിലായത്. മാസങ്ങൾ നീണ്ട കൗൺസിലിങ്ങും ചികിത്സയ്ക്കും ഒടുവിലാണ് അവൻ ലഹരിയുടെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തനായത്. പുറത്തിറങ്ങിയ അമൽ ഇന്ന് തൻ്റെ അച്ഛനോടൊപ്പം പാടത്ത് കൃഷിപ്പണിക്കിറങ്ങുകയാണ്. അച്ഛൻ പണയം വെച്ച മണ്ണും തന്നെ ജാമ്യത്തിലിറക്കാൻ വരുത്തിവെച്ച വലിയ കടങ്ങളും അവനെ ഇന്ന് അലട്ടുന്നുണ്ട്. കത്തുന്ന വെയിലിൽ മണ്ണിൽ പണിയെടുക്കുമ്പോൾ അവൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ നേഴ്സിംഗ് കരിയറിനെ ഓർത്ത് കരയും. എങ്കിലും അച്ഛനെ സഹായിക്കാൻ അവൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞെത്തിയ അനിയൻ അഖിലിൻ്റെ തോളിൽ കൈവച്ച് നിറഞ്ഞ കണ്ണുകളോടെ അമൽ അവനോട് സംസാരിച്ചു. അവൻ അനിയനൊരു വലിയ ഉപദേശം നൽകി. അഖിലേ, ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പവഴിയിൽ പണക്കാരനാകാൻ ഒരിക്കലും ശ്രമിക്കരുത്. തെറ്റായ വഴികളിലൂടെ നേടുന്ന പണവും വിജയവും താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുക വലിയ ദുരന്തത്തിലായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ജ്യേഷ്ഠൻ്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി അഖിൽ തലയാട്ടി. ആ സമയം അമലിൻ്റെ മനസ്സിൽ താൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ഓർമ്മകളും പുതുതായി പടുത്തുയർത്തേണ്ട നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിറയുന്നുണ്ടായിരുന്നു.
1: മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവൻ്റെ സ്വപ്നങ്ങളും ബന്ധങ്ങളും ജീവിത ലക്ഷ്യങ്ങളും തകർക്കുന്ന അപകടകരമായ ഒരു വലയമാണ്. എന്നാൽ ഈ കുരുക്കിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ സാധിക്കും. അതിന് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണയും ശരിയായ ചികിത്സയും ലഭിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ വരുവാൻ സാധിക്കും. അതാണ് അമലിൻ്റെ കഥ നമ്മോട് പറയുന്നത്. മയക്കുമരുന്നില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യവും സന്തോഷകരവുമായ ഒരു സമൂഹം നമുക്ക് ചേർന്ന് സൃഷ്ടിക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.
2: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 SSC CGL വിജ്ഞാപനം പുറത്തിറക്കി. Tier 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രാജ്യമൊട്ടാകെ 2026 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും Tier 2 പരീക്ഷകൾ ഈ വർഷം ഡിസംബർ മാസത്തിലും നടത്തപ്പെടും. ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായ SSC.gov.in സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. സമയം 11:00 വരെ. കൂടുതൽ വിവരങ്ങൾ SSC.gov.in എന്ന വെബ്സൈറ്റും SSC.KKR.KAR.NIC.IN എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ARTPlus സെന്ററിന് കീഴിൽ കമ്മ്യൂണിറ്റി കെയർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനം

സ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. പി എൽ എച്ച് ഐ വി ഉദ്യോഗാർത്ഥിയായിരിക്കണം. പ്രതിമാസം 18,000 രൂപയാണ് വേതനം. ഈ മാസം 19 രാവിലെ 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മുളങ്കുന്നത് കാവിലുള്ള കാര്യാലയത്തിലാണ് അഭിമുഖം. താല്പര്യമുള്ളവർ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസലും പകർപ്പുകളും ബയോഡാറ്റ ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരുവിധ യാത്രാബത്തയും ലഭിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0487-2200-310. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487-2200-310. കുട്ടനല്ലൂർ ശ്രീ അച്യുത മേനോൻ ഗവൺമെന്റ് കോളേജ് 2026-27 അധ്യയന വർഷത്തിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ രേഖകളും ഡെപ്യൂട്ടി ഡയറക്ടർ മേഖലാ കാര്യത്തിൽ ഗസ്റ്റ് ലെക്ചറർ പൂളിൽ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും സഹിതം

കുട്ടനല്ലൂർ ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് 2026-27 അധ്യയന വർഷത്തിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ രേഖകളും ഡെപ്യൂട്ടി ഡയറക്ടർ മേഖലാ കാര്യത്തിൽ ഗസ്റ്റ് ലെക്ചറർ പൂളിൽ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും സഹിതം June 19 രാവിലെ 10:30 ഇന്റർവ്യൂവിനായി കോളേജിൽ എത്തിച്ചേരണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
8: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
7: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: മഞ്ഞമ്മൽ
5: ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി.

0: എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീ PN പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാ ദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് PN പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല. അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ, വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് PN പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് PN പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ 2 വകുപ്പുകളാണ്, സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി PN പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
3: ആകാശവാണി തൃശൂർ, അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സുകന്യ സമൃദ്ധി യോജന. ആറഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം.

0: മുപ്പതിന് പ്രാദേശിക വാർത്തകൾ 6:40, രാത്രി 10:30 ചലിത്രകളിൽ 6:50 വയലും വീടും. പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഡോക്ടർ എ സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖന അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 നാടകഗാനങ്ങൾ, ദേവയാനി നാടകത്തിൽ നിന്നുള്ള ഗാനങ്ങൾ, 8:00 നേർമൊഴി, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ എൻ പ്രശാന്ത് വൈ എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും സാധ്യതകളും, 9:30 നാടകം പ്രാണനിലകൾ പറയാതെ പറഞ്ഞത് രചന ശ്രീ മൂലധരം പൊന്നൻ, 11:00 സുഭാഷിതം, 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത്, 6:00 ഉഷമലേറി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ ചാന്ദ് ബി വി പാടിയത്, 6:35 ഐവേഷനായ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പുകൾ, സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കണിമെങ്കിലും, ഗ്രാമക്ഷേമ വാർത്തകൾ, ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസിപ്പിസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം വളർത്തണം വൃക്ഷ സമൂഹത്തെ, ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരൻ പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽരാജ് സംസാരിക്കുന്നു, 7:10 ഗാന്ധിമാർഗ് മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകൾ, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ, 7:45 8:45 ചലിത്രഗാനങ്ങൾ, 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:85 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമന്ദിരം ചിന്താ വിഷയം, 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 8:30 പാട്ടോർമ്മകൾ ശ്രോതാക്കൾ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലിത്രഗാന പരിപാടി, പങ്കെടുക്കുന്ന ഉഷാവുല്ലൂർ, 8:55 2026 സംസ്ഥാന ബജറ്റ് അവതരണം, തത്സമയ പ്രക്ഷേപണം, 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 15:00 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 12:10 അർബനമുട്ട് ബക്കറുടെ കിഴിയൊരു സംഘവും അവതരിപ്പിച്ചത്, 12:25 റീജ്വല സീകൻവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 50-ാം ഭാഗം നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ, 2:30 സ്വരസാഗരം ടി ആർ സുബ്രഹ്മണ്യം പാടിക്കഥകൾ, തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 മാപ്പിളപ്പാട്ടുകൾ യൂസഫ് കാരക്കാടും സംഘവും പാടിയത്, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 കർണാടക സംഗീത പാഠം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമന്ദിരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വിടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, 8:00 സാഹിത്യവേദി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 9:15 2026 സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി, 9:30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാമൊരു കഥ, 10:00 ലൈവ് വിന്യാസം, 11:00 സുഭാഷിതം, 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. എഫ് എം പ്രക്ഷേപണത്തിൽ നാളെ രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചകഴിഞ്ഞ് 3:00 ലളിത മധുരം പുനഃപ്രക്ഷേപണം, വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പൊതുവെ മഴയ്ക്കു ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 65 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചുവരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷി രീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷി രീതികൾ അനുവർത്തിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷി രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ ആധാരം. നാടൻ പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യപോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിൻ്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ 2 ഒരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ

0: ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിൻ്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പം പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്ലുവാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്ക് മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിന് ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗ നിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷി രീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ

0: മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
5: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 crore അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 lakh crore ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ

0: ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിൻ്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാസമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2ലും കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2ോ അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Their social media post, the Ministry of External Affairs said that the discussions between them focused on opportunities in mobility and railway modernization. Prime Minister Narendra Modi is attending the Viva Tech 2026 alongside French President Emmanuel Macron this evening. He will lead a series of high-level engagements at the summit, culminating in a highly anticipated keynote address that highlights India's skyrocketing global digital footprint. We now go over live to listen to the Prime Minister's address.
1: For physical documents in India anymore, such as your driving license or vehicle registration certificate. Another example is the Gati Shakti platform. Thanks to technology, we have integrated more than 1,600 geographic data layers on a single GI-based map. We have created an integrated, data-driven, whole-of-government planning platform for infrastructure.
0: The Viva Tech Summit is Europe's largest technology and startup event, where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. The Prime Minister is also scheduled to address members of the Indian community during a special diaspora event. Education Ministry today said that 52 Indian institutions are featured in the QS World University Rankings 2027. IIT Delhi remains India's highest ranked institution at 118th globally, while IIT Delhi, IIT Bombay and IIT Madras are among the world's top 200 universities. Education Minister Dharmendra Pradhan expressed happiness that India's global academic footprint continues to expand. Union Education Minister Dharmendra Pradhan today chaired a high-level review meeting to assess preparations for the NEET UG re-examination scheduled on Sunday. During the meeting, Minister stressed the need to maintain the highest standards of integrity, transparency and efficiency in the examination process. He directed all concerned authorities to remain vigilant and ensure all necessary arrangements for the free and fair conduct of the re-examination. India's Meenakshi Hooda advanced to the quarterfinals of the World Boxing Cup 2026 in Guiyang, China today. Meenakshi secured a convincing 5-0 victory over Poland's Natalia Kuchevska in the women's 51kg round of 16 bout. Four Indian boxers will be in quarterfinal action tomorrow. And that is the end of this news bulletin.
2: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
3: കാൽപന്ത് കളിയുടെ ആവേശമുണർത്തുന്നതിനായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദുകൃഷ്ണ നേതൃത്വം നൽകിയ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ ടീമും കൊല്ലം മേയർ എ കെ ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൗൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൗഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ്

0: എട്ടുകണ്ടത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും എട്ടുകണ്ടത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ടുകണ്ടത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. കണ്ടത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ എം പി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കര റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം കെ എസ് ആർ ടി സി യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല എം എൽ എ നിർവഹിച്ചു. കുണ്ടറ നിയോജകമണ്ഡലതല ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബി വി ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6:15:02. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ഇതിന്റെ ഉത്തരം: May 25. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ലോകത്തെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറിയത്. 2024 ഈ ടൂർണമെന്റിന്റെ 100-ാം വാർഷികത്തിലാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി May 25 പ്രഖ്യാപിച്ചത്. ഇനി ചിന്താവിഷയം. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വസ്തുതകളെയും മാറ്റാൻ സാധിക്കില്ല. പക്ഷേ അവയെ അഭിമുഖീകരിക്കാതെ മാറ്റം സാധ്യവുമല്ല. ജെയിംസ് ബാൽഡ്വിൻ. ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താവിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്? ഇതിന്റെ ഉത്തരം: May 25. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ലോകത്തെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറിയത്. 2024 ഈ ടൂർണമെന്റിന്റെ 100-ാം വാർഷികത്തിലാണ് ഐക്യരാഷ്ട്രസഭ ലോക ഫുട്ബോൾ ദിനമായി May 25 പ്രഖ്യാപിച്ചത്. ഇനി ചിന്താവിഷയം. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വസ്തുതകളെയും മാറ്റാൻ സാധിക്കില്ല. പക്ഷേ അവയെ അഭിമുഖീകരിക്കാതെ മാറ്റം സാധ്യവുമല്ല. ജെയിംസ് ബാൽഡ്വിൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന് നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 20 വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ NEET, JEE, KEAM മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേർ ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, ആധാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷന്റെ 0471-233-5523 അല്ലെങ്കിൽ 0471-252-5442 എന്നീ നമ്പറിലോ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ

0: ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. UGC നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 കർഷകരുടെ വീടുകളിൽ എത്തി 4 മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടൻവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിനായി 6 മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം.

0: ആട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 മണി കഴിഞ്ഞ് 40:14. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ വിദക്ഷിണമൂർത്തിയുടെ സംഗീതം. യേശുദാസും സംഘവും പാടിയത് ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ശ്രേയ ജയദേവും സംഘവും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ചിത്രം എബ്രഹാമിന്റെ സന്തതികൾ.

സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗെല്ല, മറ്റ് വൈറലക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശ്രോതകൾ ഇതുവരെ കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ നിർദ്ദേശങ്ങൾ. ആകാശവാണി തൃശൂർ. ഇനി 6:50 വയലും വീടും തിരുവനന്തപുരം റിലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണവും അതിലുണ്ടാകാവുന്ന രോഗകീടബാധകളുമൊക്കെ എങ്ങനെ അകറ്റാമെന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ശ്രോതാക്കളോടുള്ള ചോദ്യം കേൾക്കാം. എന്താണ് FSSAI ലേബലിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ശരിയുത്തരം വിശദമായി കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ.
1: മഴക്കാലം കർഷകർക്ക് ഒരനുഗ്രഹമാണോ അതോ വെല്ലുവിളിയാണോ? യഥാർത്ഥത്തിൽ രണ്ടുമാണ്. മഴ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകരമാണെങ്കിലും പച്ചക്കറി കൃഷിയിൽ പല രോഗങ്ങളുടെയും വ്യാപനത്തിന് ഇത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇലകളിലും തണ്ടുകളിലും കായകളിലുമൊക്കെ രോഗങ്ങൾ പടർന്ന് ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ മുൻകൂട്ടി തടയുകയും ഫലപ്രദമായി നിയന്ത്രിക്കുകയും വേണം. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
2: വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: ഇപ്പം ഒരു കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർന്ന് വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
2: ബാക്ടീരിയ,
3: കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്നുള്ള നല്ലൊരു പഠനം നടക്കും.
2: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ
3: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്.
2: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം.
4: നമസ്കാരം.
2: ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ മധു.
2: പറഞ്ഞോളൂ മധു സാർ.

0: ഞാൻ ഇപ്രാവശ്യം കുറെ വേറെ അച്ചിങ്ങപ്പയർ ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു.
1: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്?
0: അത് മൊത്തം ഒന്ന് മുന്നിയായിരുന്നു. മുന്നിയ എന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുന്നിയായി.
1: ഓക്കെ സാർ.
0: വള്ളിപ്പയർ
1: ചിങ്ങപ്പയർ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
0: സാറേ ഞാൻ നല്ല ശരിക്കും കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു. ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു ഇത് സംഭവിക്കുന്നത്.
1: മനസ്സിലാവണം.
0: ഞാൻ ഇതൊന്ന് മൂടയടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞളിപ്പ് വന്ന് അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഈ ആണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 മൂട് പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ സ്വത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ കാവണ്ണം പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താണ്.
1: എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നു അതോ?
0: ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
1: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാറ് പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതിയില്ല. പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്റ്റാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അക്റ്റാറ അത് ഒരു 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ തളിച്ചാൽ നമുക്ക് പ്രയോജനമുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്, സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കോ നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനി. അപ്പൊ സാർ ഞാൻ പറഞ്ഞ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പധിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ.
2: ചെയ്ത കൃഷിക്കൊക്കെ
1: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കറുത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ. അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്.
2: ന്യൂ ജനറേഷൻ
1: ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്ട് വരും. പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
2: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്
1: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ചീർപ്പം ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാല് തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്. അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടും എല്ലാം അഴുകിപ്പോകും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക്കോൺ പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ലായനിയാണ്. അതൊരു 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പം നമ്മൾ പറയുന്ന എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ 1/2 മണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് AMF വെക്കണം എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ. അവ രണ്ടും പരസ്പര പൂരകമാണെന്ന് പറയുന്നത്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത് ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
2: നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത് കുമ്മായം ഇടലും
1: വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ല

0: ഉള്ളതാണ്. ഇത് അയണിന്റെ അളവ് കൂടുതലാണ്, ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് പറയുന്നത്. അപ്പം കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. നമുക്ക് ഏഴെന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും ഏഴിലോട്ട് എത്തില്ല, ഒരു ആറ്, ആറിന്റെ എബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4.1 വന്നു ഹൈലി ആസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ, ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ്. സാർ, നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും, ഇവിടെ അത് കാണില്ല. പാവല് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിന് എപ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളോമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ, വള്ളിപ്പയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പം അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പം അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കും. മറ്റൊന്ന്, ഇതിൻ്റെ വിത്ത്, പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ള ഒരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്.
1: ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം,
2: എന്റെ പേര് സുഗുണ.
1: പറഞ്ഞോളൂ മേഡം.
2: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷേ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകല് പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാനിതിന് അതിശയിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവിയെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തൊട്ട് പറഞ്ഞു ഞാൻ ഇത് കഴിക്കാൻ പോയി ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും
0: ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീടം ഉണ്ടായിരുന്നു?
2: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ. ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്, പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു?
2: ചീരയുടെ അരിത്തേയും വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
2: പറക്കുന്നു.
0: ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അത് പറിച്ചപ്പോഴേ അങ്ങ് തീയിലിട്ട് കളഞ്ഞു.
0: അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ നോക്കിയാൽ മതി മാഡം. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉള്ളെങ്കിൽ നമുക്ക്, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
2: ഓക്കെ ഓക്കെ
1: ഓക്കെ ഓക്കെ നന്ദി. അപ്പൊ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്,
0: പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് പരിപാലിക്കുന്നത് ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു.

0: നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ ഒരു കിലോ എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ചു നട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സർ. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ? നമുക്ക് ഹാനികരമല്ല.
1: മേഡം ഒരു ശ്രോതാവുണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
0: ഓക്കെ സർ,
2: പറയാം. കുറച്ച് കൃഷി പച്ചക്കറികൾ നേരത്തെ സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കൃഷിപ്രാവശ്യല്ലേ മണ്ണ് പരിശോധന തന്നെ ചൂണ്ടിയല്ലണം പറഞ്ഞ് കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അത് ഇത് മൂന്നും ചേർക്കണം, ഇതിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഇത് ചുമ്മാ എന്ന് പറയുന്നത്
0: നല്ലൊരു കാര്യമാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമില്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. സാറ് കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, 1 സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽസ്യത്തിന്റെ പറഞ്ഞത്. രണ്ട് പറഞ്ഞ മെഗ്നീഷ്യം ആണ്, അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ. എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. അതിൽ ഫോസ്ഫറസ് അതിന്റെ കൂടെ അല്ല സാർ. ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ്ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ്ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം? നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം വല്ലതും കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം. പക്ഷേ അതും 10 ദിവസത്തിന്റെ ഇന്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ.
1: ഇവിടെ നമ്മൾ ഫിസുവാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനേഷ്യ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്. വഴുതന, കത്തിരി, തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്? നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടിപ്പോകുന്നതാണ് വരുന്നത് പയറിൽ. പക്ഷെ ഇതെങ്ങനെയാണ്? ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടി. ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ, ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ച് അധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ 1 സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. 1 ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. 1 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമുക്ക് സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ, ഉജ്ജ്വല, അനുഗ്രഹ എന്ന്. തക്കാളിക്കും ഉണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക, ബാക്കി ബാക്കിയുള്ളതിൽ ഒരു 10 ദിവസം

0: അടുപ്പിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെ അത്യാവശ്യമാണ്.
1: ബാധിച്ച ചെടിയിൽ നിന്ന് മറ്റേ ചെടി
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടിയും പകരും. ആ വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. ഇപ്പം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരണം.
0: താങ്ക് യു. താങ്ക് യു.
2: പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചും രോഗകീട നിയന്ത്രണത്തെക്കുറിച്ചുമൊക്കെയുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സജീനയുടെ ഫോൺ നമ്പർ പറയാം. 944-01-04-347 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 944-01-04-347

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറ്റാർ വാഴ വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ. ആയുർവേദത്തിലും ഹോമിയോപതിയിലുമുള്ള ഔഷധങ്ങളിൽ ഒരു ചേരുവയാണിത്. കറ്റാർ വാഴ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ഇവയുടെ ഇലകളിൽ ജലാംശം ധാരാളമുണ്ട്. കറ്റാർ വാഴയിൽ വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കറ്റാർ വാഴപ്പോളയിലെ കൊഴുപ്പിൽ നിന്ന് പല പ്രധാന ആയുർവേദ ഔഷധങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് കയ്പേറിയ ചെന്നി നായകം. സോപ്പ് നിർമ്മാണത്തിനും തൊലിപ്പുറമെ പുരട്ടുന്ന ലേപനങ്ങൾക്കും കറ്റാർ വാഴ ഉപയോഗിക്കുന്നു. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, കുഴിനഖം തുടങ്ങിയ അസുഖങ്ങൾക്ക് കറ്റാർ വാഴ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് FSSAI ലേബലിംഗ്? ശരി ഉത്തരം കേട്ടോളൂ. FSSAI ലേബൽ എന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ആ ഉൽപ്പന്നം ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി സൂചിപ്പിക്കുന്ന ലേബലാണ്. സാധാരണയായി ഇതിൽ FSSAI ലോഗോ, 14 അക്ക ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, നിർമ്മാതാവിന്റെ വിവരങ്ങൾ, നിർമ്മാണ തീയതി, കാലാവധി തീയതി, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഈ ലേബൽ ഉൽപ്പന്നം നിയമാനുസൃതമായി നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം

0: ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
1: വയലും വീടും സമാപിക്കുന്നു.
2: സമയം 7 മണി കഴിഞ്ഞ 19 മിനിറ്റും 24 സെക്കൻഡും.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 8181200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് RF മോഡ് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0494-2686-214. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0494-2686-214. ഇനി വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവറച്ച് ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാൽ ഉടൻ രോഗബാധിതമായ ചെടികൾ അവഴിയിട്ട് ചുവട്ടിലെ മണ്ണോടെ പിഴുതു മാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോഗ്രാം മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: അറിയിപ്പ്: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കും. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും ജില്ലാ

മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ് ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിയെന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. ഇതുവരെ കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ. ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള

0: പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പിഎം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, VMുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും.

0: ക്കും കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: സമയം 7 മണി കഴിഞ്ഞ് 35:18. ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ ഇന്ന് ദേവയാനി, ഡോക്ടർ എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. അധികാരം സംഗീത പാടിയത് നാടകം ദേവയാനി.

0: സമയം 8 മണി.
1: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എ ഓട്ടോയും, കോഴിക്കോടിനെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപ്പീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
2: നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്. എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാവയും ഒക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടുത്തെ വഴികൾ, ചെറിയ ഊട് വഴികളൊക്കെ കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാമത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
2: മാറി വെനീസ്, സിവിൽ സർവൻസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവമായിട്ടുള്ളൊരു കോളേജാണ് ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
3: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് 5 ഇയർ കോഴ്സ്, കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും. എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവൻ്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിരൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കലായിട്ടുള്ളൊരു ഡിസിഷനുമായിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും

0: വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിയമം പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച്.
0: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
1: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്,
0: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പൊ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക, കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം, നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ, ഒരു താലൂക്ക് ഓഫീസിലോ, ഒരു വില്ലേജ് ഓഫീസിലോ, ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, എന്നിട്ട് വേണമെങ്കിൽ എന്നാ താൻ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ള ഒരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പം എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചിലവുണ്ട്. ഇപ്പോൾ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ടെന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു, ആ തർക്കത്തിൻ്റെ ആകെ തുക ഒരുപക്ഷെ 100,000 or 200,000 rupees ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിന് ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതിന് ചിലവാകുന്നത് 100,000 or 200,000 ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതി പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ, വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന്, 50s പാസാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ, മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5,000 അങ്ങനെ എന്തോ ആണ്, അതോ 2,000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1 or 2 sittings തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെൻമെന്റ് കൊണ്ടുവന്നാൽ ഒരു 10,00,000 or 20,00,000 വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്നില്ല.
1: താങ്കളുടെ പുതിയ പുസ്തകം സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്തു കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോകണ്ട എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ ഒരു ഉള്ളുകളികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ.
0: വിവരാവകാശ നിയമം ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാണ്. അതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു? ഒരു MLA MPO പാർലമെൻറ്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിൻ്റെ കലവറയ്ക്കകത്തുനിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു MLA MPO ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല. അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോടെ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിൻ്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ട് ചെയ്ത് ചെയ്യുക, ആ ഒരു ലെവലിലേക്കാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്ന് സ്ഥാപിച്ച സ്ട്രക്ചറുകളാണ് ബഹുഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന്

0: ശേഷവും തുടരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപത്തിലേക്കാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ചർച്ചകളൊക്കെ നടന്ന് ഭരണഘടന പോലും വരുന്നത്. അതിൽ കുറേ സെക്ഷൻസും പലതും സിമിലറുമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിച്ചാൽ അറിയാം, പെട്ടെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം 1950 വരുന്നത്. അതിൽ പറയുന്നത് മുഴുവനും വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഉയർന്നു ഇന്ത്യയിലെ ഭരണ സംവിധാനം. പക്ഷേ ആ ഭരണഘടന മേലെ ആ ഒരു വലിയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളതൊന്നും പരിഷ്കരിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുവേ എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു അടിമത്തം, സിസ്റ്റത്തിനോടുള്ള ഭയം, ഭീതി അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇതാരും ആരെയും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് ആണ് വെക്കുക, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ എല്ലാവർക്കും.
1: ഇപ്പം താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക്കാണ്. താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ അതിന് പലതും ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന കാര്യത്തിൽ ഇപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്. ഒരു ക്രിയേറ്റീവായ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: ഇതൊന്നും വലിയ ക്രിയേറ്റീവാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെൻറ്റ് വേണം, എനാക്ട്മെൻറ്റിൻ്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിൻ്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആവാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിലൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള നമ്മൾ വളഞ്ഞൊന്ന് മൂക്ക് പിടിക്കാതെ നേരെ ജോബയെ കാണാൻ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരുപക്ഷെ ആൾക്കാർ കാണാതെ ഇരുന്ന ഒരു പരിഹാരം അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ. ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമൻറ്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്നൊരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉന്തുക എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും. അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും, അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ഭരണാധികാരികളാവാം, വിവരമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം, നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഗട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3-9 തൊട്ട് 3-11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവൻറ്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവൻറ്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്തും എഴുതാവുന്നൊരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസാണ്. പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ട എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും. ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞൊന്നുമല്ല, ഇറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പോൾ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും. കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകളുണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി എംപവറിംഗ് ആക്ച്വലി. കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സമൂഹത്തിന്റെ ഒരു പരിചയമാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ. നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമാ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങുന്നത്?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്. കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇൻ്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു?
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പാടാനും അറിയില്ല, ഇൻസ്ട്രുമെൻറ്സും അറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യും, നല്ല വരികൾ എഴുതിയിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഏത് പിച്ചിൽ ഏത് ശബ്ദത്തിൽ ഏത് ഇതൊക്കെ ചെയ്യാൻ ഇന്നത് ഇത് ഇറ്റ് ഈസ് പോസിബിൾ. അതുപോലെ വീഡിയോസ്, ഇപ്പം ചില ടൂൾസ് ഉണ്ട്, ഹൈജൻ പോലുള്ള അത്തരം ടൂൾസ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാത്രം പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിനകത്ത് തന്നെയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ ഒരു വശത്ത് കണക്ക്, അതേസമയം ഭരണ നിർവഹണത്തിന് ഇന്നും വളരെ സ്ലോ ആയിട്ടാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാം റിട്ടൺ ആണ് അല്ലേ. ഒന്നുകിൽ ഒരു ആക്ട് കാണും, റൂള് കാണും, അതിൻ്റെ കീഴിൽ ചട്ടങ്ങൾ മാത്രമല്ല സർക്കുലറുകൾ, പ്രീസിഡൻസ്, മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തും. നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല. സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യണം.

0: അപ്ലൈ ചെയ്യാൻ നേരം. ഇപ്പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, മാറ്റാനുണ്ടോ, വെരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും, അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ. അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആകും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ വാട്സാപ്പിൽ ഇടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ്. അല്ല, എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരികയാണ്. ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റ് ആണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അതൊരു ക്രിയേറ്റീവ് ആണല്ലോ, അങ്ങനെ അത് സംഭവിച്ചേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ. അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്ത സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും, ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ ആണ്. മെൻ്റൽ ഹെൽത്ത് ഈ വിക്റ്റിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ,
1: അതൊരു
0: മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു
1: പ്രശ്നമുണ്ട്,
0: ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെൻ്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്കും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും HR ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഈ പവറിൻ്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇൻ്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക്കായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം. അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പോൾ സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
0: പലപ്പോഴും ശ്രദ്ധിച്ചു കാണാം. നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയുക, അതിൽ നിന്ന് എന്ത് ഔട്ട്കമാണ് ഉണ്ടായത് എന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക്

0: വേറെയും 100 മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയാം. നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദാറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. പൊതുവെ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ്, സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്. ഏത് ബിൽഡിംഗ് വേണമെങ്കിലും നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറേ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്. ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. പാരൻസിന് ആ ഒരു കോൺഫിഡൻസും ഉണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കില്ല. അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കും എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തെ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയിലാണ്. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൈവറ്റ് ലാബ് ആയിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ 1000 അല്ലെങ്കിൽ 100 കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദർ ഇസ് നോ ഇൻസെൻറ്റീവ്. ഇത് നടത്താൻ ഇൻസെൻറ്റീവ് ഇല്ല. ഇവനിത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാപ്പ് ചെയ്യും. എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ ഒന്നാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ ആ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശിലാഭതാണ്. നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻറ്ററിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ, അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുവോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: സമയം 8 കഴിഞ്ഞ് 28:10. അറിയിപ്പ്: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങി പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത

നിലനിർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ മുട്ടത്തോട് മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കൊതുക് കടിയേൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. ശ്രോതകൾ ഇതുവരെ കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ നിർദ്ദേശങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ B.R. അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് വഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ B.R. അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റും 53 സെക്കൻഡും. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും സാധ്യതകളും. 9:30 നാടകം പ്രാണനീലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനാഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മറോക്കി. ഇന്ന് രാത്രി 9:30 നാടകം പ്രാണനീലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ.

ശതീപി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മറോക്കി. ഇന്ന് രാത്രി 9:30 നാടകം പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തി. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരും.

0: തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:40:13 ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പഠന പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുന്ന, സാമ്പത്തികമായും കുടുംബപരമായും പിന്നോക്കാവസ്ഥ നേരിടുന്നവരുമായ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേനെ അപേക്ഷിക്കാം. ജൂലൈ 15 വൈകിട്ട് 5 അപേക്ഷകൾ സമർപ്പിക്കണം. ഈ അധ്യയന വർഷത്തിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷകർ യഥാക്രമം 4-7 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയവരായിരിക്കണം. എന്നാൽ പട്ടികജാതി വിഭാഗത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഇളവുണ്ട്. നിശ്ചിത മാതൃകയുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ കോർപ്പറേഷൻ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ, സ്കൂൾ മേധാവിയുടെ സാക്ഷ്യപത്രം, മുൻവർഷത്തെ വാർഷിക പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്, സ്കൂൾ തലത്തിലോ മുകളിലുള്ള കലാകായിക മത്സരങ്ങൾ, ശാസ്ത്രമേള, പ്രശ്നോത്തരി എന്നിവയിൽ പങ്കെടുത്ത് നേടിയ സർട്ടിഫിക്കറ്റിൽ തുടങ്ങി അനുബന്ധ രേഖകൾ സഹിതം ബന്ധപ്പെട്ട തദ്ദേശീയ പട്ടികജാതി വികസന ഓഫീസുകൾ നേരിട്ട് സമർപ്പിക്കണം. സ്കോളർഷിപ്പിനായി അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ടാലന്റ് സെർച്ച് പരീക്ഷ 2 രാവിലെ 10:00 to 12:00 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളുമായോ അല്ലെങ്കിൽ തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-236-301. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-236-301. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ദ്വിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. SERB സയന്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി 20, 27 എന്നീ തീയതികളിലാണ് കോഡ് ടു മാറ്റോ ATP വർക്ക്ഷോപ്പ് നടത്തുക. 3D പ്രിന്റിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ്, IoT, പ്രൊഡക്ട് ഡെവലപ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസ് തുടങ്ങിയ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസുകളാണ് വർക്ക്ഷോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8547-1269-00. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8547-1269-00. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 20 പാഞ്ഞാൾ, 23 തോളൂർ, 27 പൂമംഗലം ഗ്രാമപഞ്ചായത്ത്. പുതുതായി ചേരാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
2: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും സാധ്യതകളും. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ 9:30 നാടകം പ്രാണനീലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനുജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, ഇ വാമന നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മറോക്കി എന്നിവർ. ഇന്ന് രാത്രി 9:30 നാടകം പ്രാണനീലകൾ പറയാതെ പറഞ്ഞത്.

0: discussions with leading French business leaders on investment opportunities and expansion plans in India. Education Minister Dharmendra Pradhan chairs high-level review meeting to assess preparations for NEET UG re-examination scheduled on Sunday. Iranian President Masoud Pezeshkian describes newly signed MOU between Iran and US as a historic document. Ukraine strikes a Moscow oil refinery for the second time within a week. And Meenakshi Hooda advances to quarterfinals of World Boxing Cup 2026 in China. Four Indian boxers to be in quarterfinal action tomorrow. That's all in the news at 9. Good night.
1: Samayam 9 mani kayinje 15 minute.
2: Aakashavani. വിദ്യാഭ്യാസ രംഗം
3: കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും കച്ചവട വ്യവസായങ്ങളുടെയും നട്ടെല്ലാണ് കൊമേഴ്സ് വിദ്യാഭ്യാസം. പ്ലസ് ടു കൊമേഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേവലം പരമ്പരാഗത അക്കൗണ്ടിങ്ങിനും ക്ലറിക്കൽ ജോലികൾക്കുമപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കരിയറുകളാണ് കാത്തിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേൺസ്, നിക്ഷേപ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ ദൗർലഭ്യമാണ് ഇന്ന് നേരിടുന്നത്. പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് മുന്നിൽ ആദ്യമായി തുറക്കപ്പെടുന്ന പ്രധാന പാതയാണ് ബികോം അഥവാ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ സർവകലാശാലകളിൽ ബികോം ജനറൽ കോഴ്സുകൾക്ക് പുറമെ വിപണിയിലെ ആവശ്യകത മുൻനിർത്തി വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ലഭ്യമാണ്. ബികോം ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 3 വർഷത്തെ ഈ ബിരുദ പഠനം അക്കൗണ്ടിംഗ് തത്വങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥകളിലും കൃത്യമായ അടിത്തറ നൽകുന്നു. രാജ്യത്തെ പ്രമുഖ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളിലും ബികോം ഓണേഴ്സ് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ആഗോള കമ്പനികളിലേക്ക് നേരിട്ട് പ്ലേസ്മെന്റ് ലഭിക്കാൻ സഹായകമാകും.
4: കൊമേഴ്സ് ബിരുദ പഠനത്തിനൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നടത്തുന്ന ഈ കോഴ്സിന് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനികളുടെ ഓഡിറ്റിംഗ്, നികുതി ആസൂത്രണം, സാമ്പത്തിക ഉപദേശങ്ങൾ എന്നിവയെല്ലാം ഒരു CA പ്രൊഫഷണലിൻ്റെ ചുമതലകളാണ്. പ്ലസ് ടുവിന് ശേഷം CA ഫൗണ്ടേഷൻ പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ഈ കരിയറിലേക്ക് പ്രവേശിക്കാം. ഇതിന് പ്രത്യേക കോളേജ് പഠനമില്ല, മറിച്ച് കൃത്യമായ പരീക്ഷകളും നിർബന്ധിത ആർട്ടിക്കിൾഷിപ്പ് പരിശീലനവും വഴിയാണ് CA സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതിന് സമാനമായി കോർപ്പറേറ്റ് നിയമങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും താൽപ്പര്യമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI നടത്തുന്ന കമ്പനി സെക്രട്ടറി അഥവാ CS കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും നിയമപരമായ കാര്യങ്ങൾക്കും ഇടയിലെ പ്രധാന കണ്ണിയാണ് കമ്പനി സെക്രട്ടറി. വലിയ കമ്പനികളിൽ ഉയർന്ന ശമ്പളവും പദവിയും ലഭിക്കുന്ന മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് അഥവാ CMA. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണ ചെലവ് കൃത്യമായി തിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും CMA പ്രൊഫഷണലുകൾക്ക് സാധിക്കുന്നു.
3: ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരമുള്ള ചില ഫിനാൻസ് കോഴ്സുകൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UK ആസ്ഥാനമായിട്ടുള്ള എ സി സി

0: എ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻസ് കോഴ്സ്. ഗ്ലോബൽ സി എ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ സി സി എ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 150-ൽ അധികം രാജ്യങ്ങളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർക്ക് വലിയ മുൻഗണനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൗണ്ടിംഗ് രീതികളെ അടിസ്ഥാനമാക്കി നടത്തുന്ന സി പി എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, കോർപ്പറേറ്റ് കോസ്റ്റ് വിശകലനത്തിലുള്ള സി എം എ, നിക്ഷേപ മേഖലകളിൽ ഏറ്റവും ഉയർന്ന പദവി നൽകുന്ന സി എഫ് എ, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര കരിയർ സമ്മാനിക്കുന്ന ആധുനിക പ്രോഗ്രാമുകളാണ്.
1: ബിസിനസ് മാനേജ്മെന്റിലും നേതൃത്വ പാഠവത്തിലും അതീവ താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു പ്രൊഫഷണൽ ബിരുദമാണ് ബി ബി എ അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ ബി ബി എം അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവ. ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ വിപണിയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രൊഫഷണൽ പരിശീലനമാണ് ബി ബി എ നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഐ ഐ എം പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം നേരിട്ട് പ്രവേശനം നേടാൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ ഇംപാറ്റ് ഐ പി എം എ ടി പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്.
0: കൊമേഴ്സ് പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് നിയമരംഗത്തും തിളങ്ങാൻ വലിയ അവസരങ്ങളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിൽ ലീഗൽ അഡ്വൈസർമാരെയും ബിസിനസ് ലോയർമാരെയും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സായ ബികോം എൽ എൽ ബി അല്ലെങ്കിൽ ബി ബി എ എൽ എൽ ബി എന്നിവ വളരെ ജനപ്രിയമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നടത്തുന്ന ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലെ അഡ്മിഷനായി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന പരീക്ഷയും എഴുതാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളും നിയമവശങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അന്താരാഷ്ട്ര ട്രേഡ് ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിക്കാറുണ്ട്. കേവലം കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം വലിയൊരു കോർപ്പറേറ്റ് നിയമലോകമാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്.
1: കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും വിവര സാങ്കേതിക വിദ്യയിലും താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബി സി എ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല സർവകലാശാലകളും പ്ലസ് ടുവിന് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്ക് ബി സി എ പ്രവേശനത്തിന് അർഹത നൽകുന്നുണ്ട്. ഈ കൊമേഴ്സ് വിപണി ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ്, ഫിൻടെക് മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങളാണ് പുതിയതായി ഉണ്ടാകുന്നത്. കൊമേഴ്സും ടെക്നോളജിയും ഒത്തുചേരുന്ന ഇത്തരം മേഖലകളിൽ വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും താൽപ്പര്യമുള്ളവർക്ക് ബി എ എക്കണോമിക്സ് അല്ലെങ്കിൽ ബി എസ് സി എക്കണോമിക്സ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. രാജ്യത്തെ മുൻനിര കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ ആഗോള ധനകാര്യ ഏജൻസികൾ, ആസൂത്രണ ബോർഡുകൾ എന്നിവിടങ്ങളിൽ എക്കണോമിക് അനലിസ്റ്റായി ജോലി നേടാൻ ഉന്നത സാമ്പത്തിക പഠനം സഹായിക്കും.
0: പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിംഗ് രംഗത്തും ഇൻഷുറൻസ് മേഖലയിലും നേരിട്ട് ജോലി നേടാൻ നിരവധി ഹ്രസ്വകാല പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, ലോൺ കൌൺസിലർ, ഇൻഷുറൻസ് അണ്ടർ റൈറ്റർ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്. കൂടാതെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയോട് താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സുകൾ എന്നിവയും തിരഞ്ഞെടുക്കാം.

0: ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം വലിയ രീതിയിൽ വളരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് കഴിവുകളുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ടൂറിസം കമ്പനികളിലും വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളിലും ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് മാനേജറായി തിളങ്ങാൻ സാധിക്കും. മാറുന്ന ലോകത്തെ ഉപഭോക്തൃ സംസ്കാരം മനസ്സിലാക്കി കരിയർ രൂപപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും.
1: കൊമേഴ്സ് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉന്നതമായ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ബാങ്ക് ക്ലർക്ക് പ്രൊബേഷണറി ഓഫീസർ പരീക്ഷകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന SBI PO പരീക്ഷകൾ എന്നിവയെല്ലാം കൊമേഴ്സ് ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നവയാണ്. പരീക്ഷകളിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അക്കൗണ്ടിംഗ് അറിവുകൾ എന്നിവ ഇവർക്ക് വലിയ മുൻഗണന നൽകും. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ വഴി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഓഡിറ്റ് ഓഫീസർ എന്നീ ഉന്നത കേന്ദ്ര സർക്കാർ പദവികളിൽ എത്താൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, വിവിധ സഹകരണ ബാങ്കുകളിലെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷകൾ എന്നിവയ്ക്കും കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം.
0: പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ചില ഡിജിറ്റൽ നൈപുണ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേവലം മാനുവൽ അക്കൗണ്ടിംഗ് രീതികൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ അത്യാധുനിക അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലിപ്രൈം, സാപ്, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവയിലേക്കും ലേറ്റസ്റ്റ് AI ടൂളുകളിലേക്കും മാറിയിരിക്കുന്നു. അതിനാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകളിലും GST പ്രാക്ടിക്കൽ ഫയലിംഗിലും പ്രായോഗിക നൈപുണ്യം നേടേണ്ടത് നിർബന്ധമാണ്.
1: സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മികച്ച ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്സ് പഠനം മികച്ച അടിത്തറ നൽകുന്നു. CA കമ്പനി സെക്രട്ടറിയോ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റോ, ബാങ്കിങ്ങോ ഏതുമാകട്ടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെയും വിപണിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറിയാൽ കൊമേഴ്സ് മേഖലയിൽ ശോഭിക്കാം.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: സമയം 9 മണി കഴിഞ്ഞ് 27 മിനിറ്റും 53 സെക്കൻഡും.

നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് ഹെളയടത്ത്. 6:15 പ്രഭാതവന്ദനത്തിൽ ഭക്തിഗാനങ്ങൾ ചാന്ദ് ബി പാടിയത്. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനത്തിൽ.

നാളെ രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഉഷ ഉല്ലൂർ. നാളെ രാവിലെ 8:30 പാട്ടോർമ്മകളിൽ.

യേസ് കമിൻ. ഹലോ, കടന്നു വരാം. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. ഇതെന്തു പാടാണപ്പാ. കതകിനപ്പുറത്ത് ആരായാലും കടന്നകത്തേക്ക് വരാം. കതക് കുറ്റിയിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് കതക് തുറക്കാൻ കഴിയില്ല. കാലിനല്പം സ്വാധീനക്കുറവുണ്ട്. എവിടെ നാശം. എഴുന്നേൽപ്പിച്ചേ അടങ്ങൂ.

0: ഇവിടെ ആരും കാണുന്നില്ലല്ലോ, പിന്നെ ആരാ ബെല്ലടിച്ചത്? ആ, തോന്നിയതാകും. ഇതേ ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമാ. 82-ലും 40-കാരന്റെ കരുത്തുണ്ടെന്ന കൂട്ടുകാർക്കിടയിലെ അസൂയക്കാർ പറയുന്നത്, ഒറ്റയ്ക്ക് വച്ചും തിന്നും മരിക്കാതെ കിടക്കുന്നത് അത്ഭുതമാണെന്ന് മറ്റു ചിലർ. ചെറുപ്പം ചെറുപ്പമായി സൂക്ഷിച്ചതിന്റെ ഗുണമാണെന്ന് ഞാൻ പറയുമ്പോ കേൾവിക്കാർക്ക് അത്ഭുതം. പക്ഷെ ഈ ബാത്റൂമിലെ വീഴ്ചയും 2 മാസത്തെ ഹോസ്പിറ്റൽ വനവാസവും എന്റെ യഥാർത്ഥ പ്രായം പുറത്തു കൊണ്ടുവന്ന മറ്റുണ്ട്. മുടി കുറേ അങ്ങ് വളർന്നു, താടിയിൽ കറുപ്പ് കുറഞ്ഞു, കണ്ണിലെ കത്തുന്ന യൗവനത്തിന്റെ ഒടുങ്ങാത്ത തീക്ഷ്ണത പോലും ഒളിച്ചു കളിച്ചു തുടങ്ങി. ആൻഡ്രൂസ്, എന്നാലും നീ ഭാഗ്യവാനടാവേ. നിന്നെ ഇപ്പോഴും ഈ സമൂഹത്തിന് വേണം. നിന്റെ ജാഗ്രതയിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഗോഡ് ബ്ലസ് യു ആൻഡ്രൂസ്, ഗോഡ് ബ്ലസ് യു. യെസ്, ആരാണത്? കതക് തുറന്നിട്ടിരിക്കുന്നത് കണ്ടുകൂടെ? കയറി വന്നുകൂടെ?
1: മേ കം ഇൻ സർ.
0: അത് ശരി. അപ്പൊ ചെവിക്ക് ലേശം കുഴപ്പമുള്ള ക്ലയന്റാ. വരൂ വരൂ.
1: സോറി കേട്ടോ, എന്റെ ഇയർഫോൺ എടുക്കാൻ മറന്നതാ അബദ്ധമായത്. കുറച്ചൊന്ന് ഉറക്കാ പറഞ്ഞേച്ചാ മതി. ഐ വിൽ മാനേജ് ഇറ്റ്.
0: ഓഹോ, ആട്ടെ. ഭവതി ആരാണാവോ?
1: ഏ,
0: മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്?
1: എൽസമ്മ ഫ്രാൻസിസ്.
0: ഓഹോ.
1: Can you help me to meet Mr. Andrews, the private detective?
0: You mean the famous secret agent Mr. Andrews?
1: Yeah.
0: Oh, my gentle lady, here I am. I am the private detective Mr. Andrews.
1: Oh, you are Mr. Andrews?
0: Yeah.
1: I expected a young man, but you...
0: Yeah, I wait in runs short of a century.
1: I beg your pardon?
0: I'm 82 years old, but I feel I'm still as green as 28. Adu kondana.

0: ആളുകൾ അവരുടെ ഏറ്റവും രഹസ്യമായ ആവശ്യങ്ങൾക്ക് എന്നെപ്പോലൊരു വൃദ്ധനായ രഹസ്യ പോലീസിനെ കൂട്ടുപിടിക്കുന്നത്. Tell me, what can I do for you?
1: See, എന്റെ മകളുടെ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കുന്നു. അവൻ എത്രക്കാരനാണെന്ന് എന്റെ പേരക്കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ബിക്കോസ് ഷീസ് സോ സോഫ്റ്റ് ലൈക്ക് സ്നോ. ഒരു മഞ്ഞുകണം പോലെ നിഷ്കളങ്കയാണ് അവൾ.

0: അവളുടെ യൗവനം മാത്രമാണ് മോഹിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ മനസ്സ് നോവിക്കാതെ അവന്റെ കുഴപ്പങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളെ അത് ബോധ്യപ്പെടുത്തണം.
1: ചെറുപ്പക്കാരുടെ വിഷയമാകുമ്പോൾ ഫീസ് ലേശം കൂടും, കാരണം അവർക്ക് പിറകെ പായുമ്പോൾ അവരുടെ സ്പീഡ് നമുക്കും വേണ്ടി വരുമല്ലോ. പക്ഷേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ മകളുടെ മകൾ നിഷ്കളങ്കയാണെന്ന് തോന്നിയിട്ടല്ല ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്നതുകൊണ്ട്.
0: തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. മുഖസ്തുതിക്കാരെയും പൊങ്ങച്ചക്കാരെയും എനിക്ക് ഭയങ്കര വെറുപ്പാണ്.
1: കൊള്ളാം, എനിക്കും അതെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മകളുടെ മകൾ മഞ്ഞുകടമാണെന്നോ നിഷ്കളങ്കയാണെന്നോ മറ്റോ. ഞാൻ ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, വളർച്ചയിൽ അവളൊരു രാക്ഷസിയോ പിശാചോ ആയി മാറാൻ സാധ്യതയുണ്ട്. പിറക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ആലാദമാരാണ്. അദൃശ്യമായ ചിറകുള്ള മാലാഖമാർ. ഭൂമിയിൽ നിന്ന് ശ്വാസം വലിച്ചു വളരാൻ തുടങ്ങുമ്പോൾ അവർക്ക് പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഓരോ തിരിച്ചറിയലിനും ഓരോ തൂവൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ സ്വയം വിവേകി എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ചിറകുകൾ അപ്രത്യക്ഷമാകുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം.
0: നിങ്ങളുടെ സാഹിത്യം കൊള്ളാം.
1: സാഹിത്യമൊന്നുമല്ല, ഒരു നഗ്ന സത്യമാണ് പറഞ്ഞത്. എസ്പെഷ്യലി പെൺകുട്ടികൾ.
0: സ്റ്റോപ്പിട്ട്. പെൺകുട്ടികളെ കുറിച്ച് ഇത്തരം ഒരു കാഴ്ചപ്പാടുമായി നിങ്ങൾ എങ്ങനെ ഏറ്റിറ്റു തികച്ചു? Just I can't believe it.
1: I'm sorry. എന്റെ കാഴ്ചപ്പാട് നിങ്ങളെ അലട്ടണ്ട. നമുക്കപ്പോൾ ബിസിനസ് സംസാരിക്കാം.
0: വേണമെന്നില്ല. നിങ്ങൾ ഒരു പുരുഷസിംഹമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഇത്തരമൊരു ഡീൽ ഇല്ല, അത് ശരിയാവില്ല.
1: I'm really sorry. നിങ്ങളെ നോവിച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കും.
0: വേണ്ട, ഈ കേസ് ഞാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചേക്കാം. താങ്ക്സ്.
1: അങ്ങനെ കോപിച്ചു പോകല്ലേ. ഒന്നുമില്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ച് ഇത്രയിടം വന്നതാണല്ലോ.
0: ആര് പറഞ്ഞു എനിക്ക് വയസ്സായെന്ന്? നോക്ക് മനുഷ്യ, എനിക്ക് 63 ആയുള്ളൂ. അതൊരു വയസ്സേ അല്ലെന്നാണ് എന്റെ കാത്തി പറയാറ്.
1: ആര്?
0: കാത്തി. കാതറിൻ എന്റെ പേരക്കുട്ടിയെ.
1: ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് 63 തന്നെ പറയില്ല, ഏറിയാൽ ഒരു 48 അല്ലെങ്കിൽ 50. ദാറ്റ്സ് ഓൾ.
0: സത്യമാണോ? അത്ര എന്നെ കണ്ടാ തോന്നു?
1: കണ്ടാൽ അത്രയേ തോന്നുള്ളൂ. സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും പ്രായം കുറയുന്നു.
0: റിയലി? ആർ യു കിഡിങ് മീ? നിങ്ങൾ എന്നെ മണ്ടിയാക്കുകയല്ലോ.
1: നോക്ക്, ഞാൻ ഉള്ളത് തുറന്നു പറയുന്നയാളാ. നിങ്ങൾ കടന്നു വന്നപ്പോഴേ നിങ്ങളെ സഹായിക്കാൻ ഞാൻ മനസ്സാ ഒരുങ്ങിപ്പോയി. ദാറ്റ് യുവർ മാജിക്കൽ റേഡിയൻസ്, പ്രൗഢ ഗാംഭീര്യം.
0: ഓ, യു ആർ ദ മാസ്റ്റർ. ശരി, എത്രയാണ് നിങ്ങളുടെ ഫീസ്?
1: അത് അന്വേഷണത്തിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. ബുദ്ധിമുട്ടുകൾക്ക് വിലയേറും.
0: എന്തായാലും നിങ്ങൾ മഹാകൗശലക്കാരനാണ്. ഞാനൊരു തുക അഡ്വാൻസ് തരാം, എത്ര വേണമെന്ന് പറയും.
1: വെൽ, ഏതായാലും നമ്മൾ ഇത്രമാത്രം ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് നിങ്ങൾക്കിഷ്ടം.
0: ഓക്കെ, നിങ്ങൾ ഭയങ്കരം തന്നെ. 5,000 രൂപ മതിയാകുമോ?
1: അല്പം പിശുക്ക് സുന്ദരികളുടെ ലക്ഷണമാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ തുക കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ പേരക്കുട്ടി കത്തിയുണ്ടല്ലോ.
0: കത്തിയല്ല, കാത്തി. നിങ്ങൾ അവളെ കാതറിൻ എന്ന് വിളിച്ചാ.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഐ മീൻ, അവളെയും അവളുടെ കാമുകനെയും കണ്ടിട്ട് ഞാൻ അഡ്വാൻസ് തുക പറയാം. അതുപോരെ.
0: അത് നിങ്ങളുടെ

0: ഇഷ്ടം.
1: ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും തന്നില്ല.
0: ആ, എൽസമ്മ ഫ്രാൻസിസ്, സ്നേഹ മന്ദിർ, മദർ തെരേസ റോഡ്, നമ്പർ 93. ഇതാണ് എന്റെ പേരക്കുട്ടി കാത്തി എന്ന കാത്തറിന്റെ ഫോട്ടോ.
1: ഇതോ.
0: എന്താ, നിങ്ങൾ എവളെ അറിയുന്നു?
1: ഓ ജീസസ്, ഇത് ഇത് ഞാൻ.
0: എന്താ, എന്തു പറ്റി? നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടോ?
1: നത്തിങ്, ഒന്നുമില്ല. ഞാൻ ഞാൻ ഞാൻ മറ്റെന്തോ ഓർത്തു പോയി.
0: പറയാതെ വയ്യ. നിങ്ങളല്ലെങ്കിലും വളരെ ആബ്സെന്റ് മൈൻഡാണ്. യു ആർ നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആവും അല്ലേ?
1: ഏത് പ്രായക്കാരുടെയും സകല കോൺസെൻട്രേഷനും തെറ്റിക്കുന്ന ഒരുത്തിയെ പണ്ടെനിക്ക് പരിചയമുണ്ടായിരുന്നു. അവൾക്ക് ഈ ഗാലറിന്റെ ഛായയായിരുന്നു.
0: What do you mean?
1: അവളെ ഞാൻ എമ്മ എന്നാണ് വിളിച്ചിരുന്നത്.
0: എമ്മ?
1: Yes. എമ്മ എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകൾ. എമ്മ നന്നായി പാടുകയും വയലിൻ വായിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പള്ളിയിലെ കപ്പ്യാരുടെ ഏക മകനായ എന്നെ അന്തോണി എന്നെ അവൾ വിളിക്കുമായിരുന്നുള്ളൂ. ആന്റണി എന്ന് വിളിക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഒരിക്കൽ ഞാൻ അവളുടെ മുതുകത്ത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഞാൻ പഴയ അന്തോണിയാണ്. ആൻഡ്രൂസ് എന്ന മുഖം മൂടി അണിഞ്ഞ സെയിം ആന്റണി പാലിമറ്റം.
0: മൈ ഗോഡ്.
1: എമ്മ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എമ്മ പ്ലീസ് പ്ലീസ് പോകരുത്. എമ്മ എമ്മ പ്ലീസ്. ജീസസ്, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ.

0: യേസ്, ആരാണ്?
1: ഇത് ഇത് എന്റെ നമ്പറാണ്.
0: മനസ്സിലായില്ല, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ അമ്മയാണ്. എൽസമ്മ എന്ന മുഖമൂടിക്കുള്ളിലെ ആ പഴയ അമ്മ.
0: അമ്മ,
1: ഐം സോറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എപ്പോഴാ ഒന്ന് ഫ്രീ ആവുന്നത്?
0: നിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടി എന്നേ ഞാൻ ഫ്രീ ആണ് അമ്മ.
1: ആന്റണി,
0: അന്തോണി എന്ന് വിളിക്കൂ അമ്മ. ഇപ്പോൾ ഇപ്പോൾ നിന്റെ ആ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം.
1: ജീസസ്!
0: അമ്മ, അമ്മ കരയരുത്. ഹലോ, ഹലോ, കട്ടായല്ലോ. അങ്ങോട്ട് വിളിച്ചാൽ അതും ഇനി അബദ്ധമാകുമോ? ഇല്ല, അങ്ങോട്ട് വിളിക്കാൻ തന്നെ ആവുമല്ലോ. ഇതാണ് എന്റെ നമ്പർ എന്ന് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ.
0: അതെ, കട്ടായി പോയതാ. ആ പറയൂ അമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അമ്മയെ മനസ്സിലായേയില്ല. ഞാൻ കരുതി അമ്മ അമ്മ കേൾക്കുന്നുണ്ടോ? അമ്മ,

0: എന്തിനാ ഓടിപ്പോയത്? എന്നെ ഭയന്നിട്ടു.
1: പ്ലീസ്, എനിക്ക് ഫോണിലൂടെ ഒന്നും പറയാൻ വയ്യ. നമുക്ക് നേരിട്ട് സംസാരിക്കാം.
0: ഐ എം റെഡി. ഞാൻ അങ്ങോട്ട് വന്നാലോ? അല്ലെങ്കിൽ
1: വേണ്ട, നമുക്ക് പബ്ലിക് പാർക്കിൽ മീറ്റ് ചെയ്യാം. നാളെ വൈകിട്ട് 4 മണിക്ക്. ഐ വിൽ ബി ദേർ.
0: താങ്ക് ഗോഡ്. തീർച്ചയായും ഞാൻ അവിടെ കാത്തു നിൽക്കാം അമ്മ, തീർച്ചയായും. ഷുവർ.
1: ഓക്കെ, ബൈ
0: ബൈ. ദയാപരനായ കർത്താവേ, ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലം നീ എന്നെ തീ തീറ്റിച്ചു. വിരഹത്തിന്റെ കിഴക്കൻ കാറ്റേറ്റ് പതറിപ്പോയ എന്റെ യൗവനത്തിന്റെ നിസ്സംഗകാലം. ഏകാന്തതയുടെ മരുഭൂമിയിലൂടെ ഞാൻ നടന്നലഞ്ഞ 10 നീളൻ വർഷങ്ങൾ. എന്നെയും എമ്മയെയും തമ്മിൽ അകറ്റിയതിന് ജീസസ്, ഞാൻ ഇന്ന് ആരെ കുറ്റപ്പെടുത്തും?
1: ഹലോ, ഞാൻ വൈകിയോ?
0: നോ നോ, ഞാൻ അല്പം നേരത്തെ വന്നു നിന്നു എന്നേ ഉള്ളൂ.
1: ദൂരെ നിന്നേ ഞാൻ കണ്ടു അല്പം കൂനുള്ള ഈ നിൽപ്പ്. ഈ വേഷത്തിൽ ആന്റണി കുറെ കൂടി ചെറുപ്പമായ പോലെയുണ്ട്.
0: അത് എമ്മ എന്നെ മനസ്സുകൊണ്ട് നോക്കിയിട്ട് തോന്നുന്നതാ. എങ്കിലും കോംപ്ലിമെന്റിന് നന്ദി.
1: നമുക്ക് ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കണം. അകത്തേക്ക് കടന്ന ടൈ കൂടെ പരസ്പരവാദം.
0: ഞാൻ ഈ നഗരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ കാലമായി, പക്ഷേ പബ്ലിക് പാർക്കിൽ അങ്ങനെ വന്നിരിക്കാറില്ല.
1: പിന്നെ എവിടെ പോയിരിക്കും?
0: നമുക്ക് കുറച്ച് നടന്നാലോ?
1: യെസ്, മുന്നോട്ട് നടന്നുകൊണ്ട് പിന്നോട്ട് മനസ്സുകൊണ്ടൊരു പോക്ക് രസമായിരിക്കും. പക്ഷേ ഈ നഗരത്തിന്റെ കോലാഹലം.
0: അതിനൊരു വഴിയുണ്ട്. ഈ കാണുന്ന ചെറിയ വഴി നഗരത്തിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഇത് അവസാനിക്കുന്നത് ഒരു ശ്മശാന ഭൂമിയിലും. വിശുദ്ധി നേടിയ ആത്മാക്കൾ ഉറങ്ങുന്ന സെമിട്രി.
1: ഗുഡ്, നമുക്ക് പറ്റിയ ഇടം. അങ്ങോട്ട് പോവാം. കുറച്ചു കാലം കൂടി കഴിഞ്ഞാ ചെന്നെത്തേണ്ട സ്ഥലമല്ലേ, ഒന്ന് കണ്ടിരിക്കാലോ.
0: അമ്മയുടെ ഹ്യൂമൻ സെൻസിന് പ്രായം ബാധിച്ചിട്ടില്ല.
1: താങ്ക് യു. വരൂ, ഞാൻ പിടിക്കണോ?
0: ഓ വേണ്ട വേണ്ട വേണ്ട, ഈ വാക്കിംഗ് സ്റ്റിക്കിന് എന്നേക്കാൾ വിവേകമുണ്ട്.
1: ഓ, സെൻസ് ഓഫ് ഹ്യൂമർ ആന്റണിക്കും കൈവശം വന്നിട്ടില്ല.
0: ഇന്നലത്തെ പകച്ച നോട്ടവും ഭയം നകന്ന പോക്കും കണ്ടപ്പോ ഞാൻ കരുതിയത് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ലെന്നാണ്.
1: ഞാൻ ഭയന്നിട്ടല്ല ഓടിപ്പോന്നത്. മുന്നിലിരിക്കുന്നത് ഞാൻ എന്നും തിരഞ്ഞുകൊണ്ടിരുന്ന ആ പഴയ ആന്റണിയാണല്ലോ എന്നോർത്തപ്പോ ചങ്ക് പടച്ചുപോയി.
0: നേര് പറ എന്നെ ഓർക്കാറുണ്ടായിരുന്നോ ഇക്കാലം അത്രയും?
1: ഓർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, കാരണം മറക്കാനാ ഞാൻ മറന്നുപോയത്.
0: നമ്മൾ തമ്മിൽ പിരിഞ്ഞകന്ന ദിവസം നിറം മങ്ങാതെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്.
1: എന്റെയും

0: ദേ ചെക്ക, അധികം ചിരിക്കണ്ട, ചിരി കരച്ചിലിന്റെ മുന്നോടിയാണെന്നാ പപ്പ പറയാറ്.
1: ഓ, നിന്റെ ഒരു പപ്പ, അയാൾക്ക് എന്ത് വിവരമുണ്ട് ഇത്രയും വലിയ തത്വജ്ഞാനൊക്കെ പറയാൻ?
0: എന്റെ പപ്പയ്ക്ക് വിവരമില്ലെന്ന് കരുതുന്ന അന്തോണിക്ക്

0: വിവരക്കുറവ്.
1: പെണ്ണെ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ,
0: കൂടി വന്നാൽ കോമ്പസിന് കുത്തും, അത്രയല്ലേ ഉള്ളൂ. അതിന് എന്റെ പപ്പയുടെ മുന്നേ വെച്ച് ഹെഡ് മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല ചുട്ടടി കിട്ടിയത് മറന്നു പോയോ അന്തോണി? വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചന്റെ വകപ്പേടെ വേറെ. അന്തോണിയുടെ തുടയിലും പുറത്തും നിറയെ അടിയുടെ പാടുകളാണെന്ന് ആലീസ് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അന്തോണിയുടെ കൂട്ടുകാരൻ വിക്കൻ നാരായണൻകുട്ടി ആണിട്ട് പറഞ്ഞപ്പോഴാ എനിക്ക് വിശ്വാസമായത്. ആ രാത്രി ഉറക്കത്തിലാ അന്തോണിനെ എനിക്കിഷ്ടായത്.
1: അയ്യടാ, എന്നെ എങ്ങനെ ഇപ്പം ആരും ഇഷ്ടപ്പെടണ്ട
0: എന്ന് പറഞ്ഞാൽ എങ്ങനോ? ഇഷ്ടപ്പെട്ടു പോയ ഇഷ്ടപ്പെട്ടത് തന്നെയാ. അന്തോണിക്ക് അറിയോ, ഞാനിനി മരിച്ചാലും അന്തോണി എന്റെ മനസ്സിൽ നിന്ന് മായില്ല. മരിച്ചുപോയാ എന്റെ മമ്മി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? അന്തോണി പാവാണെന്നും അന്തോണി എന്നെ ഒരിക്കലും വെറുക്കരുതെന്നാ. എന്റെ സ്വപ്നത്തില് മമ്മി എങ്ങനെ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ അന്തോണി വെറുക്കരുതെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഇതുവരെ മമ്മി വന്നിട്ടില്ല സ്വപ്നത്തില്. പകരം വരുന്നത്
1: ആന്റണിയാ.
0: സ്വപ്നത്തിൽ വരാൻ ചാവൊന്നും വേണ്ട. രാത്രിയിൽ വരുന്ന അന്തോണിക്ക് ഇതിലും ചന്തുണ്ട്. ഇത്രയും കുറുമ്പില്ല. മിന്നാന്ന് വന്നപ്പോ നല്ലൊരു പാട്ടുപാടി കേൾപ്പിച്ചു. ഏതാന്നോ? ഞാൻ

0: അതാ പാട്ട്, പഴയ പാട്ടാ.
1: തീർന്നോ?
0: തീർന്നില്ല. ഇന്നലെ വന്ന അന്തോണി എന്നെ കെട്ടിപ്പിടിച്ചു.
1: പിന്നെ
0: എന്നിട്ട് എന്റെ മുഖത്ത് നിറയെ ഉമ്മ വെച്ചതോ?
1: അയ്യേ, ഈ പെണ്ണിനേതാണ്ട് സൂക്കേടാ.
0: ഇന്നും വരും. ഇന്ന് വരുമ്പോൾ അന്തോണിക്ക് രണ്ട് ചിറക് മുളച്ചിട്ടുണ്ടാകും. ഞാനും എന്റെ അന്തോണിയും കൂടി ഭൂമിയെന്നുയർന്നുയർന്നുയർന്ന് അകലെ ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഏതിൻ്റെടത്തിലേക്ക് പറക്കും.
1: അല്ല, വീട്ടില് നല്ല പച്ചെണ്ണയിരിപ്പുണ്ടോ?
0: എന്തിനാ?
1: മോള് അതും തലയിൽ വെച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചാ മതി, ചെലപ്പോ ഈ സൂക്കേട് മാറിക്കിട്ടും.
0: അല്ലെങ്കിൽ അന്തോണി കുറുമ്പനാ, സ്നേഹമില്ലാത്ത.
1: നിനക്കെന്താടി എന്നെ ആന്റണി എന്ന് വിളിച്ചാൽ?
0: ആന്റണിക്ക് എന്തോ വല്ലാത്ത മൂർച്ചയാ. അന്തോണി ഇങ്ങനെ മെഴിമെഴാന്നിരിക്കും, എനിക്ക് അന്തോണി മതി.
1: തുറന്നു പറയുന്നോണ്ട് എമ്മക്കൊന്നും തോന്നരുത് കേട്ടോ.
0: ഇല്ല, അന്തോണി പറഞ്ഞോ.
1: നീ ഒരു കോലത്ത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: പ്രവചനാണോ?
1: എന്താ പ്രവചിച്ചാൽ?
0: എങ്കിലൊന്ന് പ്രവചിച്ചേ. ഈ നിൽക്കുന്ന എമ്മയെന്ന് വിളിക്കുന്ന പണക്കാരി പെണ്ണിനെ അവളുടെ പപ്പയെയും ബന്ധുക്കളെയും തുരത്തിയോടിച്ചേച്ച് ചങ്കൂറ്റത്തോടെ ഈ ആന്റണി പാലമറ്റം എന്ന നിർധനനും കപ്യാരി പൈലിയുടെ ഏക സന്താനവുമായ ഞാൻ എന്നും നീക്കുമായി കെട്ടിയെടുക്കുമെന്ന്.
1: അത് ശരി. അപ്പൊ നീ കരുതിക്കുട്ടി തന്നെ അല്ലേ?
0: എന്താ സംശയം?
1: നിനക്കെന്നോട് അത്രയ്ക്ക് സ്നേഹ?
0: എന്നേക്കാളും. എനിക്കിപ്പോ അന്തോണിയെ കുറിച്ച് മാത്രം ഒരു ചിന്തയുള്ളൂ. കൊന്ത എത്തിക്കുമ്പോ പോലും അന്തോണി എന്റെ മനസ്സില്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരുന്നപ്പോ സത്യം പറയാലോ, അന്തോണിയെ കുരിശി കിടക്കുന്നെന്ന് പോലും തോന്നിപ്പോയി.
1: നിർത്ത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? എനിക്ക് നിന്നെ വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണ്. അപ്പോ നന്നായി, എന്നാൽ അതുകൂടി കണ്ടേച്ചു പോവാം. വേഗം ആവട്ടെ, വീട്ടിൽ ചെന്നിട്ടേ രണ്ട് പോത്തിനെ കുളിപ്പിക്കാനുള്ള വേഗം.
0: ആന്റണി സത്യാണോ പറയുന്നത്? എന്നെ ഒട്ടും ഇഷ്ടല്ലേ?
1: എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പും അറപ്പും. ചാട്, നീ ചാടി ചത്താലേ നിന്റെ പപ്പയൊരു പാഠം പഠിക്കും. ചാട്, ചാടറി.

0: ചാടാം. ചാടിയാലെങ്കിലും നീ എന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ചാടാം.
1: ദേ പ്രണ, വെറുതെ ആശിപ്പിക്കല്ലേ, ചാടുന്നെങ്കിൽ ചാടു.
2: ഞാൻ പുറത്ത് എമ്മാ.

0: എന്താ ഓർത്തോണ്ടിരിക്കുന്നേ?
1: ഞാൻ ആ പഴയ അന്തോണിയെയും എമ്മയെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അവരെത്ര പാവങ്ങളായിരുന്നല്ലേ.
1: എമ്മ മരിച്ചെന്ന് കരുതിയാ ഞാനന്ന് നാട് വിട്ടത്. പിന്നീട് അപ്പച്ചനെയും അമ്മച്ചയെയും ഒന്ന് കാണാൻ പോലും ഞാൻ ആ നാട്ടിലേക്ക് പോയിട്ടില്ല. ഒരേ ഒരു മകൻ തിരിച്ചു വരുമെന്നോർത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ മരിച്ചു പോയിട്ടുണ്ടാവും ഇല്ലേ?
0: എനിക്കറിയില്ല ആന്റണി, എനിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ. പിന്നീട് പപ്പായുടെ ബിസിനസ് ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആ നാട്ടിലെ വസ്തുവകകൾ വിറ്റു കിട്ടിയതും കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. കുറേ കാലം ഞാനൊരു സൈക്യാട്രിസ്റ്റിന് ചികിത്സയിലായിരുന്നു. ഒടുവിൽ എന്നോ പപ്പയുടെ ആ സുഹൃത്തിന്റെ മകൻ തന്നെ എന്നെ ഭാര്യയാക്കി. ഞാൻ എൽസമ്മ ഫ്രാൻസിസ് ആയി. പാവായിരുന്നു എൻ്റെ ഫ്രാൻസിസ്. രണ്ടേ രണ്ട് വർഷം. മോള് ജനിച്ച് മൂന്നാം മാസമാണ് ഫ്രാൻസിസ് ജോണ്ടിസ് വന്ന് മരിച്ചത്. പിന്നെ മോളായി എൻ്റെ ലോകം. അവൾ വളർന്നു സ്നേഹവാനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയായി. അവർക്കൊരു കുഞ്ഞു പിറന്നു, കാത്രിൻ.
1: എമ്മയുടെ മുഖമുള്ള കാത്രിൻ.
0: അത് നന്നായില്ലേ? ഇല്ലെങ്കിൽ ആന്റണി എന്നെ തിരിച്ചറിയുമായിരുന്നില്ലല്ലോ. അല്ല, അപ്പോ ഫാമിലിയൊക്കെ?
1: അത് മറ്റൊരു കഥ. നാട് വിട്ടെത്തിയത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റന്റെ അടുത്ത്. അയാൾക്ക് രോഗിണിയായ ഭാര്യയും ഒരു മകളും ഒരുപാട് സമ്പത്തുമുണ്ടായിരുന്നു. ഭാര്യയുടെ ചികിത്സാർത്ഥം അലയുന്ന അദ്ദേഹത്തിനൊപ്പം ഉലകം ചുറ്റലായിരുന്നു എന്റെ ജോലി. നടുക്കടലിൽ വെച്ച് മലമ്പനി ബാധിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തീർത്തും ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗമായി, അവരുടെ വിശ്വസ്തനായി. മരണക്കിടക്കയിൽ വെച്ച് 17 തികയാത്ത സ്വന്തം മകളെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ നല്ല സ്ത്രീയും മരിച്ചു. കുറെ കാലം ഞങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. പിന്നീട് അമ്മയുടെ അതേ അസുഖത്തിനിരയായി അവളും എനിക്ക് നഷ്ടപ്പെട്ടു. കുട്ടികളില്ലാതിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ഏകാന്തത മടുത്തുപോയ എനിക്ക് സമൂഹവുമായി ബന്ധപ്പെടാനും പല കുടുംബങ്ങളിലും ഒരു അംഗത്തെപ്പോലെ ഇടപഴകാനും സ്വയം കണ്ടെത്തിയ ഒരു രക്ഷാമാർഗമായിരുന്നു ഈ രഹസ്യ പോലീസ് കുപ്പായം. അങ്ങനെ എനിക്കിപ്പോ എമ്മയെയും തിരിച്ചു കിട്ടി.
0: പക്ഷേ നമ്മൾ ഒരുപാട് ഒരുപാട് വൈകിപ്പോയില്ലേ?
1: നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇന്നലെ പെയ്ത മഴ മാത്രം. ഇപ്പോഴിതാ മരം പെയ്യുന്നു പോലുമില്ല. ഇനി അങ്ങോട്ട് കിടക്കയല്ലേ നമ്മുടെ സമയം?
0: യെസ്, തൊലി ചുളിഞ്ഞ ജീവിതം, തല നരച്ച പ്രണയം. എങ്കിലും നമ്മൾ അടുത്താണ്, ഒരേ നഗരത്തിൽ ഒരു

0: ഏ, ഇത് അവന്റെ കാറാണല്ലോ. ആ ഫ്രോഡ് കാമുകന്റെ. ജീസസ്, അവളും ഉണ്ടല്ലോ അവന്റെ കൂടെ.
1: അതാ, അതല്ലേ കാതറിൻ. ഓ ഗോഡ്, എമ്മയുടെ അതേ ചിരി, അതേ ചലനങ്ങൾ. ഞാൻ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ് എമ്മ.
0: അത് നോക്ക് ആന്റണി, അവനെ ശ്രദ്ധിക്കേ. ഹീസ് എ ജക്കൽ. കുറുനരിയാണവൻ. അവന്റെ കണ്ണുകളിലെ സ്നേഹം സത്യമല്ല. നല്ലൊരു നടനാണവൻ. എന്റെ കാതറിൻ, എത്ര പാവം. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു പോയിരിക്കുന്നു.
1: വിഷമിക്കല്ലേ പൊന്നെ, നമുക്കവരെ വാച്ച് ചെയ്യാം. ഇവരെന്തിന് ഈ സിമിത്തേരിയിൽ വന്നു?
0: പിശാജ് പിന്നെവിടെ പോകാൻ. അവനൊരു സാത്താനാണ്. അവളെ അവൻ തട്ടിയെടുക്കും.
1: അപ്സെറ്റ് ആവല്ലേ അമ്മ, നമുക്കിവിടെ പറഞ്ഞിരുന്ന് അവരെ ശ്രദ്ധിക്കാം. വാ.
2: മുത്തു, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. നമ്മളിങ്ങനെ ചുറ്റി തിരിഞ്ഞു എന്നൊക്കെ പപ്പ എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ.
3: ആരും അറിയില്ല പൊന്നേ. അഥവാ അറിഞ്ഞാ തന്നെ മുസ്തഫയോട് നേരിട്ടെതിർക്കാൻ കഴിയുന്ന ഒരുത്തനും ഇന്നീ നഗരത്തിലില്ല. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാലുണ്ടല്ലോ നിന്റെ വീട്ടിനുള്ളിൽ നിന്ന് നീ പോലും അറിയാതെ നീ എന്റെ ബെഡ്റൂമിലെത്തും.
2: ചുമ്മാ പൊളുവടിക്കല്ലേ.
3: ശരി, ഞാൻ തെളിയിച്ചാലോ?
2: അയ്യോ വേണ്ടായേ, എനിക്ക് വിശ്വാസാണേ.
3: അങ്ങനെ വഴിക്ക് വാ. ആ, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് ജേണി. രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു. ആർക്കും ഒരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊഴിച്ചാൽ ബാക്കി കുറേ മണിക്കൂറുകൾ നമുക്ക് മാത്രം സ്വന്തം.
2: അല്ല, യാത്ര എങ്ങോട്ടാണെന്ന്?
3: അത് ക്വൈറ്റ് സീക്രട്ട് മാഡം. എന്തായാലും പിന്നീട് ഒരിക്കലും കാതറിൻ മുസ്തഫ എന്ന ഈ മുത്തുവിനെ മറക്കില്ല. ഐ ആം ഷുവർ.
2: എനിക്ക് പേടിയാ മുത്തു. കഴിഞ്ഞ ദിവസം ഗ്രാൻമയ്ക്കൊരു വെളിപാട് പോലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് പറയാ, നിന്നെ ആരെങ്കിലും തട്ടിയെടുത്താൽ കൊല്ലും ഞാൻ അവനെന്ന്.
3: അവർക്കെന്തെങ്കിലും ഡൗട്ട് അടിച്ചു കാണും.
2: എങ്ങനെ? അതിനുള്ള ഒരവസരവും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ.
3: പക്ഷെ അവര് കാണുന്ന മാതിരി അല്ല. ഷീസ് വെരി ക്ലവർ. മണത്തറിയും കക്ഷി.
2: കേക്കണോ, പുറത്തുപോയി തിരിച്ചെത്തിയ എന്നെ ആസകലം മണത്തു നോക്കും ഗ്രാൻമ. ആ, നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇല്ലേ, എന്താത്?
3: മജുമാൻ 96.
2: യാ, അത് തന്നെ. ഇതേതോ മുഗൾ രാജാക്കന്മാരുടെ മണമാണല്ലോടി, എന്നൊരു ചോദ്യം.
3: തള്ള മോശമല്ലല്ലോ.
2: അങ്ങനെയൊന്നും പറയല്ലേ, പാവ എന്നെ ജീവനാ. ചെറുപ്പത്തിലേ ഗ്രാൻമയുടെ ചില ഫോട്ടോസ് ഉണ്ട്. ഡിറ്റോ ഞാനാ.
3: ആ, വെറുതെ അല്ല മണം പിടിക്കലും സംശയരോഗവും.
2: പോ അവിടുന്ന്.
3: നാളെ നീ ഒരു ജോനോച്ചക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞ ഈ നസ്രാണി ഗ്രാൻമാക്ക് സഹിക്കോ?
2: മറ്റാരെ എനിക്ക് പേടിയില്ല മുത്തു. ഞാൻ പോയാ ഗ്രാൻമ അപ്പോ വീഴും. അതോർക്കുമ്പോഴാ.
3: ചുരുക്കത്തില് ക്ലൈമാക്സ് ചീറ്റിപ്പോവാനിടയുണ്ടെന്ന്.
2: എന്നല്ല, നീ നഷ്ടപ്പെട്ട ഞാൻ തകരില്ലേ. പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നെ? അതുപോലെ തന്നെയാ ഗ്രാൻമായ്ക്ക് ഞാനും.
3: നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നന്നായി ഒന്ന് സോപ്പിട്ട് കയ്യിലെടുത്തോളാം.
2: അത് മതി, ഗ്രാൻമായ്ക്ക് നിന്നെ ഇഷ്ടാവണം.
3: അതിനൊത്തിരി സമയമെടുക്കില്ലേ? അതിനു മുമ്പ് ഒരേ ഒരു ദിവസം ഒന്നിച്ചൊരു യാത്ര പ്ലീസ്. എന്താ മിണ്ടാത്ത? എന്നെ വിശ്വാസമില്ലേ? നിനക്കൊരിക്കലും ഒരു കുഴപ്പവും വരില്ല. അല്ലെങ്കിലും ഈ യുഗത്തിൽ ഇതിലൊക്കെ ഇത്ര ഭയക്കാനെന്തിരിക്കുന്നു? അതും നിന്നെപ്പോലെ മോഡേണായൊരു പെൺകുട്ടി.
2: കോസ്റ്റ്യൂമിലും ഹെയർ സ്റ്റൈലിലും മേക്കപ്പിലും ഒക്കെ ഞാൻ അല്പം മോഡേണാ, പക്ഷെ മനസ്സില് ആ പഴയ ഗ്രാൻമ തന്നെയാ. എനിക്കും അതാ ഇഷ്ടം.
3: ദാറ്റ് മീൻസ്
2: സോറി. ഗ്രാൻമയുടെ അതേ ഛായയുള്ള ഈ ഞാൻ ഗ്രാൻമയുടെ മനസ്സ് നഷ്ടപ്പെടുത്തിയ ദൈവം എന്നോട് പൊറുക്കില്ല മുത്തു. പ്ലീസ്, നീ എന്നെ പ്രതി

0: പ്രതീക്ഷിക്കരുത്. നമ്മുടെ വിവാഹം നടക്കും മുമ്പുള്ള ഒരു രഹസ്യയാത്രയ്ക്കും സോറി
1: കാതറിൻ.
2: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തിനാ ആന്റണി ഇങ്ങനെ ചിരിക്കുന്നത്?
3: നത്തിങ് അമ്മ, നത്തിങ്. നമ്മൾ വിചാരിക്കും പോലെ ഈ കഥയിൽ മുസ്തഫ ഒരു വില്ലനല്ല. കാത്തിമോളോടുള്ള കടുത്ത പ്രണയം അവനെ അന്ധനാക്കിയിരിക്കുന്നു എന്നേയുള്ളൂ.
2: അവൻ എന്റെ കുഞ്ഞിനെ എങ്ങാൻ അപായപ്പെടുത്തിയ.
3: കാത്തിമോൾക്കൊന്നും സംഭവിക്കില്ല. രൂപത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ടും അവൾ എന്റെ ആ പഴയ അമ്മയാണ്.
2: ഞാൻ നാളെ അവളെ ആന്റണിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള എല്ലാ അടുപ്പവും അകൽച്ചയും ഇന്നലെ രാത്രി ഞാൻ അവളോട് പറഞ്ഞു. പാവം, എന്നെ നോക്കിയിരുന്ന് കൊറേ കരഞ്ഞു.
3: അവൾ എന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അവരെ സെമിത്തേരിയിൽ വെച്ച് കണ്ട കാര്യം പറയാതിരിക്കുന്നതാണ് ബുദ്ധി.
2: ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമുക്ക് നാളെ എന്തായാലും കാണണം.
3: ഓക്കെ ഓക്കെ, പക്ഷേ എവിടെ വെച്ച്?
2: ഞാൻ അവളെയും കൂട്ടി നേരെ ആന്റണിയുടെ ഫ്ലാറ്റിലേക്ക് എത്താം. അതുപോലെ.
3: വാം വെൽക്കം, വാം വെൽക്കം. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ.
2: പിന്നെ
3: ഹലോ ഹലോ എമ്മ, എന്താ എന്താ പറയാൻ വന്നത്?
2: ഒന്നുമില്ല.
3: പ്ലീസ്.
2: അത് പറയാനുള്ളത് കടലോളമുണ്ട്.
3: നമുക്ക് പറയാനുള്ളത് ഈ ജന്മം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല എമ്മ.
2: നേരാട്ടോ, അതാ നമ്മുടെ പ്രണയത്തിന്റെയും ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നം. ഞാനേ സത്യം പറഞ്ഞ ഇങ്ങനെ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ആന്റണി.
3: മനസ്സു തുറന്ന് ചിരിക്കാൻ ഞാനും മറന്നുപോയിരുന്നു എമ്മ. നാളെ നാളെ മറക്കാതെ വരുമല്ലോ അല്ലേ?
2: ഓ, ഇങ്ങനെ വിശ്വാസം ഇല്ലാതായാൽ.
3: വിശ്വാസക്കുറവല്ല, എമ്മ അടുത്തുണ്ടാവുന്നതിന്റെ ഒരു ആശ്വാസം, സുഖം, അത് അതൊരു തരം കൊതിയാണ് എനിക്കിപ്പോ.
2: ഇങ്ങനെയൊക്കെ ആന്റണി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എനിക്കിപ്പോ ഈ രാത്രി എത്ര വയസ്സാന്നറിയോ?
3: എന്താ സംശയം? ഏറിയ 14 അല്ലെങ്കിൽ 16.
2: അയ്യോ.

0: ആരായി പാതിരാത്രിയിൽ? ഹലോ, ആൻഡ്രൂസ് ഹിയർ.
1: മിസ്റ്റർ ആൻഡ്രൂസ്, ഞാൻ ഡോക്ടർ സദാശിവനാണ്. ഐശ്വര്യ ഹോസ്പിറ്റലിലെ.
0: ഓ ഓ, എന്താ ഡോക്ടർ ഈ സമയത്ത്?
1: ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ്രൂസ്, താൻ ഒട്ടും വൈകാതെ ഇവിടെ എത്തണം.
0: ഓ യെസ് യെസ് യെസ്, പക്ഷേ സംഗതി എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
1: വിഷയം അല്പം സീരിയസ് ആണ്. മദർ തെരേസ റോഡിലുള്ള സ്നേഹമന്ദിറിലെ എൽസമ്മ ഫ്രാൻസിസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
2: എന്ത് പറ്റി?
1: പേരക്കുട്ടിയുടെ മുറിയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ കാലു തെറ്റൊന്ന് വീണു. നട്ടലിനും തലയ്ക്ക് മുറിവുണ്ട്, ഐസിയുവിലാണ്.
2: അയ്യോ,
1: ഇടയ്ക്ക് ബോധം തെളിയുമ്പോഴെല്ലാം തന്നെ കാണണമെന്ന് പറയുന്നു. അവരുടെ കൊച്ചുമകളാണ് തന്നെ വിളിക്കാൻ വണ്ടിയുമായി അവിടെ വരുന്നത്. മിക്കവാറും ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴേക്കും കാതറിൻ അവിടെ എത്തും.
2: ഡോക്ടർ അവിടെ എത്തിയെന്ന് തോന്നുന്നു.
1: ഓക്കെ, ഡോണ്ട് ഗെറ്റ് ഡിലേഡ്. ഒരു ഓപ്പറേഷൻ മസ്റ്റ് ആണ്. അതിനു മുൻപ് അവർക്ക് താനുമായി സംസാരിക്കണം.
2: ഓക്കെ ഓക്കെ,
1: ഉടനെ പുറപ്പെടൂ. ഹെർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്.
2: ഓക്കെ ഓക്കെ, ഞാനിതാ എത്തി ഡോക്ടർ.

0: കരയല്ല കാതറിൻ, കരയല്ല. ദാ ഹോസ്പിറ്റൽ എത്തിയല്ലോ. നിന്റെ ഗ്രാൻഡ്മക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എമ്മക്കൊന്നും സംഭവിക്കില്ല. Don't cry, my child. Believe. Believe and pray for her.
1: Grandma.

0: നിങ്ങളെത്തിയോ? വരൂ വരൂ ആൻഡ്രൂസ്.
1: എങ്ങനെയുണ്ട് ഡോക്ടർ?
0: വിഷമിക്കരുത്. ഏത് ഡോക്ടറേക്കാളും വലിയൊരു ഡോക്ടർ നമുക്ക് മുകളിലുണ്ടല്ലോ. അവനറിയാതെ പ്രാണന്റെ ഒരില പോലും വീഴുന്നില്ല എന്നല്ലേ?
2: What do you mean, Dr. Angel?
0: Yes, I really mean it, Catherine. Your grandma.
2: Grandma?
0: She has left us. Yes. She has slept forever.
2: Grandma!
0: Hey, Andrews, what happened to you? നെഞ്ചു വേദനയുണ്ട്, ഇവിടെ ഇരിക്കൂ.
3: നേഴ്സ്, പ്ലീസ് കം, പിടിക്കൂ,
0: വെള്ളം കുടിക്കണോ? ആൻഡ്രൂസ്,
3: നേഴ്സ്, ബ്രിങ് ഹിം ടു ദി ഐസിയു.

0: വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ ഗ്രാൻഡ്പ. ദാ ഈ സിറപ്പ് കഴിക്കൂ, വാതുറക്കൂ.
1: മോൾ എന്താ വിളിച്ചത്? ഗ്രാൻഡ്പ എന്ന് അല്ലേ?
0: യെസ് ഗ്രാൻഡ്പ, മൈ സ്വീറ്റ് ഗ്രാൻഡ്പ.
1: ഗ്രാൻഡ്പ, ലോകത്തെന്നെ അങ്ങനെ വിളിക്കാൻ മോള് മാത്രമേ എനിക്കുള്ളൂ.
0: ഗ്രാൻഡ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ആൻഡ്രൂസ് എന്ന ആന്റണി പാലിമുട്ടത്തെ നീ ഇനി അങ്ങനെ വിളിച്ചാ മതിയെന്ന്.
1: നിന്റെ ഗ്രാൻഡ്മ ഒരു മാലാഖയായിരുന്നു.
0: അധികം സംസാരിക്കണ്ട ഗ്രാൻഡ്പ, യു ആർ സോ ടയേർഡ്.
1: മോൾ ഇതുവരെ വീട്ടിലേക്ക് പോയില്ലേ?
0: ഇല്ല, ഗ്രാൻഡ്പയുടെ അസുഖം തീർത്തും ഭേദമായിട്ടേ ഞാൻ ഇനി മടങ്ങുന്നുള്ളൂ.
1: നോ നോ നോ നോ നോ, അത് വേണ്ട. നിന്റെ വീട്ടിൽ നീ ഒളിച്ചു മറ്റെല്ലാവർക്കും തീർത്തും അപരിചിതനാണ് ഞാൻ. എന്നോട് നീ കാണിക്കുന്ന ഈ കെയറിംഗ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
0: വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ഗ്രാൻഡ്മയുടെ സാമീപ്യമാണ് ഗ്രാൻഡ്പയുടെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നത്. ഗ്രാൻഡ്മ എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് ഗ്രാൻഡ്പയുടെ തൊട്ടടുത്ത്. ഗ്രാൻഡ്പ പ്ലീസ്, ഗ്രാൻഡ്പ ഇനി ഒരിക്കലും കരയിപ്പിക്കരുതെന്നായിരുന്നു ഗ്രാൻഡ്മയ്ക്ക്. പ്ലീസ് ഗ്രാൻഡ്പ, ഉറങ്ങിക്കോളൂ. ഒന്നും ചിന്തിക്കാതെ ശാന്തമായി ഒന്നുറങ്ങും.
1: ഇനി എനിക്കൊന്നുറങ്ങണമെങ്കിൽ നിന്റെ ഈ വയലിൻ സോളോ ഒന്ന് കേൾക്കണം. എമ്മ
0: എമ്മ അല്ല ഗ്രാൻഡ്പ, കാത്രിൻ.
1: ഓ ഐ എം സോറി.
0: ശരി, ഞാൻ വയലിൻ വായിക്കാം. ഒരക്ഷരം മിണ്ടാതെ കിടന്നുറങ്ങിക്കൊള്ളണം. ഓക്കെ
1: ഓക്കെ ഓക്കെ.

0: മുത്തു, കം ഓൺ.
1: എങ്ങനെയുണ്ട് നിന്റെ ഈ കിഴവൻ ചങ്ങാതിക്ക്? എണീറ്റ് പോരോ, അതോ ഈ കിടപ്പിൽ തട്ടിപ്പോവോ?
0: ഹേയ് പ്ലീസ്, ഒച്ച വെക്കില്ലേ, ഗ്രാൻ പോറങ്ങ.
1: ഹോ, വല്ലാത്ത കെയറിംഗ് ആണല്ലോ. ഹേ, അല്ല, നീ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അത് പറ, വിളിച്ച് വിളിച്ച് മനുഷ്യൻ തോറ്റു.
0: സോറി, ഗ്രാൻപയ്ക്ക് ശല്യമാവാതിരിക്കാനാ.
1: എന്നാ സൈലന്റ് ഇട്ടൂടെ. അല്ല, നമ്മുടെ യാത്രയുടെ കാര്യം എന്തായി? ദാ, ഞാൻ പോയേണ്ട സ്ഥലവും അവിടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റും റെഡിയാക്കി കഴിഞ്ഞു മോളെ. ഈ സമയത്തൊരു ജേണി നിനക്കും ഗുണം ചെയ്യും. ഗ്രാൻമായെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു റിലാക്സേഷൻ.
0: റിലാക്സേഷൻ? സത്യത്തിൽ ഗ്രാൻമ മരിച്ചു എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. ഗ്രാൻമ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല മുത്തു. ഗ്രാൻപയുടെ ഈ കണ്ടീഷനിൽ പ്രത്യേകിച്ചും.
1: കൊള്ളാലോ, സത്യത്തിൽ ഇങ്ങോരാരാണ്? നിന്റെ ഗ്രാൻമയുടെ ആദ്യ ഭർത്താവോ?
0: അല്ല, നടക്കാതെ പോയ ഒരു കല്യാണ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ, ആദ്യം മനസ്സ് ചോദിച്ചയാൾ, ഒരു ബാച്ചുലർ ഹസ്ബൻഡ്.
1: കൊള്ളാം, രഹസ്യക്കാരൻ എന്ന പച്ചമലയാളമുണ്ട്.
0: മുത്തു,
1: നീ അല്ലാതെ ഇതിനൊക്കെ കൂട്ടുനിൽക്കൂ. പശുവും ചത്തും ഊരിലെ പുളിയും പോയി, എന്നിട്ടും പഴയ പ്രണയപുരാണവും പറഞ്ഞ് അടിഞ്ഞു കൂടിയിരിക്കുക. കിഴട്ട് ശവം.
0: മുത്തു,
1: വിളിക്കണ്ട. ചില പെമ്പിള്ളാർക്ക് പ്രായമായവരെ കാണുമ്പോ ചില സൂക്കേടുകളും. അങ്കിളും ഗ്രാൻഡ്പായും ലോക്കൽ ഗാർഡിയനും ഒക്കെ ആയി. അവന്മാര് ശരിക്കും മുതലാക്കുകയും ചെയ്യും.
0: മുത്തു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്.
1: സെൻസ് വിട്ടത് എനിക്കല്ല, നിനക്കാ. നീ വീട്ടിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഊണും ഉറക്കവും കളഞ്ഞ് കൂട്ടിരിപ്പുണ്ടല്ലോ. ജനിപ്പിച്ച പപ്പയെക്കാളും അമ്മയെക്കാളും വലുതാണോ നിനക്ക് ഈ വൃത്തികെട്ട ജന്തു? അതേരി, നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തു പല ടൈപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവനാ. 1.5 രൂപയുടെ അത്ര മണക്കുന്നോള് മുതല് 1 രാത്രിയിൽ ലക്ഷങ്ങൾ വിലയുള്ളോള് വരെ. പക്ഷേ നീ
0: നീ
1: എത്ര ധീരവനിതയൊന്നും ചമയണ്ട. രാത്രിയും പകലും എനിക്ക് ഫോൺ ചെയ്തിട്ടുള്ള നിന്റെ ശബ്ദം, നീ എനിക്ക് അയച്ച മെസ്സേജുകൾ, നമ്മൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. നിന്റെ ധീരത ഞാനൊന്ന് കാണട്ടെ. ഇനി നമുക്ക് നെറ്റിനൊന്ന് ആഘോഷിക്കാം. ഗുഡ് ബൈ. ഓടി.
2: കാത്രിൻ, ഡോണ്ട് ബി എ ഫ്രൈറ്റ് ഗേൾ. മുസ്തഫ നിന്നെയല്ല സ്നേഹിച്ചത് കുട്ടി, എന്റെ സൗഭാഗ്യങ്ങളെയാണ്. അവനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് അവന് മനസ്സിലായി. പിന്നെ മുത്തു പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. കാറ്റത്ത് പറന്നകലുന്ന ഒരു അപ്പൂപ്പൻ താടിയാണ് ഞാൻ. ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം. എന്നെ പ്രതി മോളുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. കാത്തറിൻ, നീ ഉടൻ മടങ്ങണം. ഇനി നീ എന്റെ ശുശ്രൂഷകയായി ഇവിടെ നിന്നാൽ അതെന്റെ ഉള്ള സ്വസ്ഥത കൂടി തകർക്കും കുട്ടി.
0: ഇല്ല, ഈ ഒരു സ്റ്റേജിൽ ഗ്രാൻപേ വിട്ടിട്ട് ഞാൻ പോവില്ല.
2: പോകണം.
3: ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ മിസ്സസ് ജോളി സ്റ്റീഫൻ? എന്റെ അറിവിൽ ആൻഡ്രൂസ് വളരെ ജെന്റിലാണ്. പക്ഷേ നിങ്ങളുടെ മകൾക്ക് നിങ്ങളെക്കാൾ വലുത്. ഇന്നലെ കണ്ട ആ ഓൾഡ് മാനാണ് എന്നവൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേയെല്ലാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കുന്നതിനും ഒരു ലിമിറ്റില്ലേ? മിസ്റ്റർ സ്റ്റീഫൻ എന്ത് തോന്നുന്നു?
4: കുറ്റം എന്റേതാണ് ഡോക്ടർ സദാശിവൻ. അവളെ എന്നേക്കാൾ അധികം ഞാൻ സ്നേഹിച്ചു, ലാളിച്ച് ലാളിച്ച് വഷളാക്കി.
5: പക്ഷേ അയാളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻ ടീമിനെയും കൊണ്ട് തല്ലി കൊല്ലിക്കും. ആ കാലം തന്തേ.
3: അതുകൊണ്ടൊന്നും കേതനന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാൻമായുടെ പഴയ ലവർ എന്നതിനപ്പുറം അവൾക്ക് അയാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. മറ്റെവിടെന്നും അവൾ പ്രതീക്ഷിച്ച എന്തൊക്കെയോ, ഐ മീൻ സ്നേഹവാത്സല്യങ്ങൾ അയാൾ.

0: പ്രസൻസിൽ അവൾക്ക് നേടാനാകുന്നുണ്ട്. അവളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ, സ്വന്തം കുടുംബത്തേക്കാൾ. അതാണ് നമ്മൾ ഭയക്കേണ്ടത്.
1: എനിക്കും അതാണ് ഡോക്ടർ മനസ്സിലാക്കാത്തത്.
2: ഇതിൽ ഇത്ര മനസ്സിലാവായി എന്തോന്നാ, അയാൾ അവളെ വശീകരിച്ചു. ഒന്നുകിൽ കൈവിഷം, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നോ മറ്റോ.
3: രണ്ടുമല്ല. എന്റെ കയ്യിൽ ഇപ്പറഞ്ഞ യാതൊന്നുമില്ല. ഉള്ളത് നിന്റെ മമ്മിയോടുള്ള സ്നേഹവും സത്യസന്ധതയും മാത്രമാണ്.
0: ആൻഡ്രൂസ്, നിങ്ങൾ എന്തിനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു? പ്ലീസ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണ്ട സമയമാണിപ്പോൾ.
3: വേണ്ട ഡോക്ടർ, ആൻഡ്രൂസ് ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. യാത്രയായിരുന്നു യാത്ര. ഈ ജോളി സ്റ്റീഫന്റെ മമ്മിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഓടി ഒളിച്ചത്. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു സ്ത്രീയെ വെറുത്തത് അവളെയായിരുന്നു. പിന്നീട് എന്റെ ജീവനേക്കാളേറെ ഇഷ്ടപ്പെട്ടതും അവളെയായിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ ശേഷവും അവൾ എന്റെ മനസ്സിൽ കൊഴിയാത്തൊരില പോലെ നിറം മങ്ങാതെ. ഭാര്യയുടെ മരണശേഷം എത്രയോ വർഷങ്ങൾ ഞാൻ ഏകാകിയായി എവിടെയെല്ലാം അലഞ്ഞു. എനിക്കൊപ്പം എമ്മയും ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതേയില്ല. എന്നിട്ടും വിധി എന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. പഴയ കാലങ്ങൾ പരസ്പരം പറഞ്ഞ് ജീവിത സഹായാന്നം തള്ളി നീക്കുവാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ വീണ്ടും വിധിയുടെ വിളയാട്ട്. അവളെ നിർണയിക്കുവാൻ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴും അഗ്നിയിലൊരുകി ശുദ്ധി വന്ന പൊന്തരി പോലെ എന്റെ മുന്നിൽ എമ്മയുടെ കൗമാരം കാതറിന്റെ രൂപത്തിലെത്തി. എമ്മ തന്നെയാണ് കാത്തിയെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തിയത്. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ കാതറിന്റെ പപ്പയല്ലേ? നിങ്ങൾക്ക് തന്നെയാണ് അവളിൽ പൂർണ്ണ അവകാശം. കൊണ്ടുപോയിക്കൊള്ളു. അവളിപ്പോൾ എന്റെ റൂമിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുമായി പിണങ്ങി എന്റെ നെഞ്ചിൽ വന്ന് വീണതാ എന്റെ മോള്. അവൾ ഉണരുമ്പോൾ പപ്പയും മമ്മിയും ഡോക്ടർ അങ്കിളും അവൾക്ക് ചുറ്റും വേണം. പക്ഷെ ഉണർന്നാൽ അവൾ ആദ്യം അന്വേഷിക്കുന്നത് എന്നെയായിരിക്കും. ഞാനൊരു ദുസ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഡോക്ടർ സദാശിവൻ, നിങ്ങൾ അവളോട് പറയണം. ഒരു മുസ്തഫ എന്ന മുത്തു പോയാൽ അവൾ ചിലപ്പോൾ സഹിച്ചേക്കാം. പക്ഷേ എന്നെ നഷ്ടപ്പെട്ടാൽ അവൾ സഹിക്കില്ല. ഡോക്ടർ സദാശിവൻ, നിങ്ങളായിരിക്കണം ഇനി അവളുടെ വെളിച്ചം. ഞാൻ ഇറങ്ങുകയാണ്. ഇനി ആരും ഈ നഗരത്തിൽ ആൻഡ്രൂസിനെ കാണില്ല.
0: നിങ്ങൾ ഈ നേരത്ത് എങ്കോട്ട്?
3: ആൻഡ്രൂസിന് നേരവും ലക്ഷ്യവും ഇല്ലായിരുന്നു ഡോക്ടർ. പക്ഷേ ആൻഡ്രൂസിനെ കാത്ത് വിധി എന്നും ചിലതെല്ലാം ഒരുക്കി വച്ചിരുന്നു. ഒക്കെ ഏറ്റുവാങ്ങാൻ മാത്രമാണ് ഈ ജന്മം. ദാറ്റ്സ് ഓൾ.
4: അപ്പോൾ പറഞ്ഞത് മറക്കണ്ട.
3: എമ്മ ഉറങ്ങുകയാണ്. ഗുഡ് ബൈ.

0: ഡോക്ടർ, കാതറിന് റൂമിലെങ്ങും കാണുന്നില്ല.
1: അവൾ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നല്ലോ.
0: ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ആള് മിസ്സിംഗ് ആണ്.
2: എന്റെ മോളെ എവിടെ പോയി?
0: അവളൊരു കത്തെഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്.
1: കത്തോ?
3: എന്റെ ജീവന്റെ ജീവനായ പപ്പയും മമ്മിയും വായിച്ചറിയുന്നതിന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന് സ്വയം മനസ്സ് തകർക്കരുത്. ഞാനിപ്പോൾ കാതറിനിൽ നിന്നും എമ്മയിലേക്കുള്ള ദൂരം അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്മയും കാതറിനും രണ്ടല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആന്റണി പാലിമറ്റമെന്ന ആൻഡ്രൂസിൽ ഒളിഞ്ഞിരുന്ന എമ്മയുടെ അന്തോണിയെ എന്നേക്കുമായി സ്വന്തമാക്കുക. ഇന്നോളം അയാൾ അനുഭവിച്ച വേദനകൾക്ക് ജീവിത സായാഹ്നത്തിലെങ്കിലും ഒരു സാന്ത്വനമാകുക. കാരണം എമ്മ ഒരു സ്ത്രീയായിരുന്നു. അന്തോണിയിലെ പുരുഷനിൽ തന്റെ പൂർണ്ണത

0: നിശ്ചയിച്ചുറപ്പിച്ച സ്ത്രീ. ഒരു സ്ത്രീ പുരുഷനെ ആഗ്രഹിക്കുന്നത് അവന്റെ ശാരീരികമായ കരുത്തോ രൂപ സൗഭാഗ്യമോ കൊതിച്ചല്ല, മനസ്സിന്റെ പൗരുഷമാണ് അവളെ അവനിലേക്ക് എത്തിക്കുന്നത്. ആ കരുത്തും നന്മയും ആൻഡ്രോസിനുണ്ട്. സമൂഹവും നിയമവും സദാചാരവും എന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗ്രാൻമയിലെ സ്ത്രീ ആഗ്രഹിച്ചതെന്തോ അത് സാക്ഷാത്കരിച്ചാലേ കാതറിനിലെ സ്ത്രീക്ക് ഇനി ഉറങ്ങാനാകൂ. കടമയും കടപ്പാടുകളും പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും വരെ എന്നെ ശപിക്കരുത്. സ്വന്തം മകൾ കാതറിൻ.
1: പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. നാടകം സമാപിക്കും.

രചന ശ്രീമൂല നഗരം പൊന്നൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ആൻഡ്രൂസ് മനു ജോസ്, കാതറിൻ എമ്മ, ടി എസ് ആശാദേവി, മുസ്തഫ കെ ജയൻ, ആന്റണി പാലിമറ്റം ശ്രീമൂല നഗരം പൊന്നൻ, സ്റ്റീഫൻ എ ഇ വാമനൻ നമ്പൂതിരി, ജോളി സ്റ്റീഫൻ ജി കെ ഗീത, എൽസമ്മ ഫ്രാൻസിസ് സിന്ധു ടി ഗംഗാധരൻ, ഡോക്ടർ സദാശിവൻ ഡേവിസ് പി മാറോത്തി.

0: സമയം 10:27:10.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി ആമിയിൽ ശ്രേയ ഘോഷാലും അർണബ് ദത്തയും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശ്രീ മനോജ് വർമ്മ.
2: നിങ്ങൾക്ക് ജലമാകാൻ കഴിയുമോ? ജലം ഏതു പാത്രത്തിലിരിക്കുന്നുവോ ആ പാത്രത്തിൻ്റെ രൂപമാകുന്നു. ഏതു കുഴലിലൂടെ വരുന്നുവോ ആ കുഴലിൻ്റെ രൂപമാർജിക്കുന്നു. ഇതേ ജലം തന്നെ തണുത്തുറഞ്ഞ ഐസായാലോ ഇപ്പറഞ്ഞ പാത്രങ്ങളിൽ വയ്ക്കാനാവുന്നില്ല. കുഴലിലൂടെ കടന്നു പോകാനും ആകും.

0: ഒന്നില്ല. ഇവിടെ അവസ്ഥയിൽ വന്ന മാറ്റമാണ്. തനത് വസ്തുവിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഖരമായി ഇരിക്കുന്ന ഐസ് ഉരുകുമ്പോഴാണ് എവിടെയും ചേർന്നൊഴുകാൻ കഴിയുന്ന ജലമായി മാറുന്നത്. ഇത് പ്രകൃതി പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. ഒത്തുചേരൽ, ഇണങ്ങിച്ചേരൽ അഥവാ അഡാപ്റ്റബിലിറ്റി എന്ന പാഠം. നമ്മുടെ മനസ്സിലെ അഹന്ത, ഈഗോ, ഈ ഐസ് പോലെയാണ്. അത് ഖരമായിരുന്നാൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരുമായും ഇണങ്ങിച്ചേരാൻ കഴിയില്ല. ഘനീഭവിച്ച് നിൽക്കുമ്പോൾ പല പാത്രങ്ങളിലും അതിന് ആ പാത്രത്തിൻ്റെ അഥവാ സാഹചര്യത്തിൻ്റെ ആകൃതിയുമായി ചേരാൻ കഴിയാതെ വരുന്നു. ഈ അഹന്ത ഉരുക്കിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴുകാൻ കഴിയുന്നു. എവിടെയാണോ എത്തിപ്പെടുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു. ഇതാണ് അഡാപ്റ്റബിലിറ്റി എന്ന പാഠം. നദി ഒഴുകുന്നത് നോക്കിയിട്ടുണ്ടോ? മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാതൊരു സംശയവും ഇല്ലാതെയാണ് ഒഴുകുക. പാറകളും ചെറിയ കുന്നുകളുമെല്ലാം അത് കവിഞ്ഞൊഴുകി കീഴടക്കുന്നു. എന്നാൽ വലിയൊരു മലയുടെ മുമ്പിലെത്തിയാലോ? യാതൊരു പരാതിയുമില്ലാതെ ഇരുഭാഗങ്ങളിലേക്കും പിരിഞ്ഞൊഴുകി നീങ്ങുന്നു. യാത്ര തടസ്സപ്പെടുന്നില്ല, ലക്ഷ്യം എത്താതിരിക്കുന്നുമില്ല. നമുക്കും ഇതുപോലെയാകാം. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ വലിയ വിഘ്നങ്ങൾ വന്നാലോ പകച്ചു നിന്ന് മൂഢരാകാതിരിക്കുക. ഇങ്ങനെയൊരു അവസ്ഥ അനുഭവിച്ചു തന്നെ തീർക്കണം എന്ന ബോധത്തോടെ അതിൻ്റെ വശങ്ങളിലൂടെ ഒഴുകി വീണ്ടും പഴയ പോലെ പരന്നൊഴുകുക. ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു തന്നെ തീർത്തേ പറ്റൂ. ഇനി ജലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അസംഗത വികാസം എന്ന സവിശേഷതയാണത്. ജലം തണുത്തുറയുമ്പോൾ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ഘട്ടത്തിൽ അസംഗതമായി വികസിക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം സാന്ദ്രതയിൽ കുറവ് വരുന്നു. ഈ അസാധാരണ പ്രതിഭാസം മൂലം പ്രകൃതിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ജലാശയങ്ങൾ മരവിച്ചു പോകാതെ ഇരിക്കുകയും തദ്വാര ജീവജാലങ്ങളുടെ നിലനിൽപ്പും നടക്കുന്നു. നോക്കൂ, തണുത്തുറയുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം വികസിച്ച് ആ സാഹചര്യത്തെ മാറ്റിമറിക്കുകയും തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് ആലംബമാകാൻ കഴിയുകയും ചെയ്യുക എന്ന ഒരു പാഠം ജലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ ഒരു വിപതി ധൈര്യം ആർജിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ ജലം നമ്മോട് പറയുന്നു. അതാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ജലമാകാൻ കഴിയുമോ? എങ്കിൽ ജീവിതം വെള്ളം പോലെ ലളിതമാകുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ശ്രീ മനോജ് വർമ്മ.